أتواصوا به بل هم قوم طاغون فتول عنهم فما أنت بملوم وذكر فإن

والسقف المرفوع والبحر المسجور.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു മുഹമ്മദ്, സൂറത്തു തൂർ എന്നീ സൂറത്തുകൾ ആദൽ റിയാന്റെ ശബ്ദത്തിൽ പാരായണം ചെയ്യുന്നതാണ് നാം കേട്ടത്.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: أعوذ بالله من الشيطان الرجيم
2: وقال الذين كفروا لرسلهم

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം, സൂറ ഇബ്രാഹിം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ വിശുദ്ധ ഖുർആന്റെ സ്വരങ്ങളാൽ ആരംഭിക്കാം. ലോകപ്രശസ്ത കാര്യുകളുടെ ഹൃദ്യമായ പാരായണങ്ങളും ഖുർആൻ പഠനവുമായി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകപ്രശസ്ത കാര്യുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ സൂറ യൂസഫ് സൂറ റഅദ് പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂസഫ്, സൂറ റാദ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർആ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബിഹി കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിനാൽ മുഖ്ലസീൻ.
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
1: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെ പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാരവികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാരവികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റഅ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
2: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽ ബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബിഅഹ്ലിക, താങ്കളുടെ വീട്ടുകാരെക്കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: അവന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: രക്തത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറ ഇൻസാൻ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ദഹ്റിലെ 15-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. വയുത്താഫു അലൈഹിം ബി ആനിയ, അംബിയുടെ ഒന്ന് മണിച്ച് ഓതണം. പിന്നെ മീ അനിയത്ത് ഇമ്മിൻ തൻവീൻ, ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന. പിന്നെ മീൻ ഫില്ലത്തിൻ ഇഖ്ഫ ആണ്. ഫില്ലത്തിൻ വ ഇദ്ഗാം ബിഗുന്ന. ക്വാബേം കാന ഇഖ്ഫ ഖവാരീറ മീൻ ഫില്ലത്തിൻ, നുൻ സാക്കിന് ശേഷം ഫ ഇഖ്ഫ. പിന്നെ വയസ്ഖൗന ഫീഹ കഅസൻ കാന തൻവീൻ ശേഷം കാഫ്. സഞ്ജ നുൻ സാക്കിന് ശേഷം ജീമ് ഇഖ്ഫ. ഐനം ഫീഹ അതുപോലെ തന്നെ തൻവീൻ ശേഷം ഫ ഇഖ്ഫ. വയതൂഫു അലൈഹിം വിൽദാൻ അലൈഹിം വ രണ്ടുണ്ടായിരുന്ന പോലെ ഉച്ചരിക്കണം. വിൽദാനും തൻവീൻ ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. ലുഉലു അംമൻസൂറ ഇദ്ഗാം ശേഷം തൻവീൻ ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മൻസൂറ ഇഖ്ഫ ഇദാ റഅയ്ത സമ്മ റഅയ്ത. നഈമം വ തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. മുൽകൻക തൻവീൻ ശേഷം കാഫ്. ആലിയഹും സിയാബു സുന്ദുസുൻ നൂൻ സാക്കിന് ശേഷം ദാല് ഇഖ്ഫ ആണ്. പിന്നെ സുന്ദുസിൻ ഖുദ്ർ, അപ്പോൾ തൻവീൻ ശേഷം ഖാ ഇൽഹാറാണ്. പിന്നെ ഖുദ്റും വ തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. വഹുല്ലു സബറ മദ് മുൻഫസിൽ മീൻ ഫില്ലത്തിൻ നൂനിസാക്കിനു ശേഷം ഫ ഇഖ്ഫ. ഷറാബൻ ത അവിടെ ഇഖ്ഫ തൻവീൻ ശേഷം ത ഇഖ്ഫ. ഇന്ന ഹാദ കാന ലക്കും ജസാഅൻ വ കാന സഅയക്കും. ജസാഅ മദ് മുത്തസിൽ ജസാഅൻ വ തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. സഅയക്കും മ രണ്ട് മീം ഒന്നിച്ചു വന്നു, അപ്പോൾ അടുത്തടുത്ത് വന്നുകൊണ്ട് ഇദ്ഗാം ചെയ്യാം. പിന്നെ ഇന്ന നഹ്നു നസ്സൽനാ അലൈക عليك القرآن تنزيلا تنزي نون ساكن شاشن زاء فاصبر لحكم ربك فلا تطع منهم نون ساكن شاشن هاء إلهار آثما آثما تنون شاشن حمزة إلهار واذكر اسم ربك بكرة تنون شاشن واو قودي نوكام

0: ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാ. വഖറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറത്ത് ഇൻസാൻ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ശ്രോതാക്കൾ പഠിച്ചു കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ആലു ഇമ്രാൻ 23 മുതൽ 32 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷേഖ് സുൽത്താൻ അൽ അംരി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 99, സൂറത്തു സൽസല. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇദാ സൽസലത്ത്, വിറപ്പിക്കപ്പെട്ടാൽ, കുലുക്കപ്പെട്ടാൽ. അൽ അർളു, ഭൂമി. സൽസലഹ, അതിന്റെ വിറ, കുലുക്കം, കമ്പനം.
3: ഇദാ സൽസലത്തിൽ അർളു സൽസലഹ,
2: ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം.
4: വചനം 2.
2: വഅഖ്റജത്തിൽ അർളു, ഭൂമി പുറത്താക്കുകയും വെളിക്കു വരുത്തുകയും. അത്താലഹ, അതിന്റെ ഭാരങ്ങളെ, അതിലെ ഭാരങ്ങളെ.
3: വഅഖ്റജത്തിൽ അർളു അഫ്ഖാലഹ,
2: ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും.
4: വചനം 3.
2: വഖാലൽ ഇൻസാനു, മനുഷ്യൻ പറയുകയും. മാലഹ, അതിന് എന്താണെന്ന്. അതിനു എന്താണ് പറ്റിയത് എന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ.
4: വചനം 4.
2: യൗമഇദിൻ, അന്നത്തെ ദിവസം. തുഹദ്ദിസു, അത് പറഞ്ഞറിയിക്കും, വർത്തമാനം പറയും. അഖ്ബാറുഹ, അതിന്റെ വർത്തമാനങ്ങളെ.
3: യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറുഹ,
2: അതെ, ആ ദിവസം അത് അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്.
4: വചനം 5.
2: ബി അന്ന റബ്ബക, നിന്റെ റബ്ബ് ആയതു നിമിത്തം. ഔഹാലഹ, അതിന് ബോധനം നൽകി എന്നത്.
3: ബി അന്ന റബ്ബക ഔഹാലഹ,
2: നിന്റെ റബ്ബ് അതിന് ബോധനം നൽകിയ കാരണത്താൽ.
5: അന്ത്യനാളിലെ അതിഭയങ്കര സംഭവങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ഭൂമി അതിൻ്റെ അവസാനത്തേതും ഏറ്റവും ഘോരമായതുമായ കമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്നു. മരണപ്പെട്ടു മണ്ണടഞ്ഞവരടക്കം ഭൂമിക്കുള്ളിൽ കിടപ്പുള്ള നിക്ഷേപങ്ങളെല്ലാം അത് വെളിക്കു വരുത്തുന്നു. ഇതെല്ലാം അനുഭവത്തിൽ കാണുമ്പോൾ മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. അവൻ പറയും, ഹാ, എന്താണിത്? ഭൂമിക്ക് എന്തുപറ്റി എന്നൊക്കെ. ഇങ്ങനെയുള്ള ആ ഗൗരവഘട്ടത്തിൽ ഭൂമിയിൽ ഒളിഞ്ഞുകിടപ്പുള്ള രഹസ്യങ്ങളെല്ലാം വെളിക്കു വരും. അതെ, ഭൂമിക്ക് അതിന് വേണ്ടുന്ന ബോധനവും അനുമതിയും അള്ളാഹു നൽകുകയും ഭൂമി അതെല്ലാം തുറന്നു കാട്ടുകയും ചെയ്യും. 4 വചനം ഓതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, അതിൻ്റെ അഥവാ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ വർത്തമാനങ്ങൾ എന്ന് വെച്ചാൽ, ആണും പെണ്ണുമായ ഓരോ അടിയാനും അതിനു മീതെ വെച്ച് പ്രവർത്തിച്ചതിനെപ്പറ്റി അത് സാക്ഷി പറയലാകുന്നു. അതായത്, ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്നത് ചെയ്തു എന്ന് പറയുക. ഇതാണതിൻ്റെ വർത്തമാനങ്ങൾ. അബൂദാവൂദ്, നസാഇ, തിർമിദി.
4: വചനം 6. യൗമഇദിൻ,
2: അന്ന്. യസ്ദുറു, പുറപ്പെട്ടു വരും. രംഗത്തു വരും, പുറപ്പെട്ടു പോകും. അന്നാസു, മനുഷ്യർ. അഷ്ടാറ്റൻ, ഭിന്ന സംഘങ്ങളായി, പല കൂട്ടങ്ങളായി. ലിയുറൗ, അവർക്കു കാട്ടിക്കൊടുക്കപ്പെടുവാൻ വേണ്ടി. അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ.
3: യൗമഇദിൻ യസ്ദുറുന്നാസു അഷ്ടാതൻ ലിയുറൗ അഅ്മാലഹും,
2: അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്കു കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ ഭിന്ന സംഘങ്ങളായി രംഗത്തു വരുന്നതാണ്.
4: വചനം 7.
2: ഫമയ്യഅമൽ, അപ്പോൾ ആർ ചെയ്തിരുന്നുവോ. മിത്താല ദറത്തിൻ, ഒരു അണുത്തൂക്കം, അണു അളവ്, ഖൈറൻ നന്മ, നല്ലത്, ഗുണം, യറഹു അവനതു കാണും. അപ്പോൾ ആർ ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
4: വചനം 8.
2: വമയ്യമൽ ആർ പ്രവർത്തിച്ചിരുന്നുവോ മിത്കാല ദർവത്തിൻ ഒരു അണുത്തൂക്കം, ഷറൻ തിന്മ, ദോഷം, ചീത്ത, ഏറാഹു അവൻ അതു കാണും. ആർ ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
5: സന്തുഷ്ടരായിക്കൊണ്ടും സന്താപപ്പെട്ടുകൊണ്ടും വെളുത്ത പ്രസന്ന മുഖത്തോടെയും കറുത്ത വിഷാദ മുഖത്തോടെയും വലതുപക്ഷക്കാരായും ഇടതുപക്ഷക്കാരായും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരായും അവയെ നിഷേധിച്ചവരായും അങ്ങനെ പല തരക്കാരും സ്വഭാവക്കാരുമായി ജനങ്ങളെല്ലാം ഖബറുകളിൽ നിന്ന് വിചാരണാ നിലയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോരുത്തൻ്റെയും സകല കർമ്മങ്ങളും ചെയ്തികളും അവിടെ തുറന്നു കാട്ടി ബോധ്യപ്പെടുത്തുന്നതാണ്. നിസാരമെന്ന് വെച്ച് ഒന്നും ഒഴിവാക്കപ്പെടുകയില്ല. ഒരണുവോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരണുവോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവന് കാണിച്ചു കൊടുക്കപ്പെടും. അതതിൻ്റെ ഫലം അതതിൻ്റെ ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ദർറത്ത് എന്ന പദത്തിന് നന്നേ ചെറിയ ഉറുമ്പിൻ്റെ കാല്, അണു, ഓട്ടവെയിലിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ധൂളം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഏതായാലും അങ്ങേ അറ്റം ചെറുതും നിസാരവുമായത് എന്നത്രേ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില വചനങ്ങൾ ഇവിടെ സ്മരിക്കുന്നത് സമയോചിതമായിരിക്കും. അവിടുന്ന് പറയുന്നു, ഒന്ന്, സദാചാരത്തിൽ അഥവാ സൽക്കർമ്മത്തിൽപ്പെട്ട യാതൊന്നിനെയും നീ അവഗണിക്കരുത്. വെള്ളം കുടിക്കുവാൻ വരുന്നവന്റെ പാത്രത്തിൽ നിന്റെ കൊട്ടക്കോരിയിൽ നിന്ന് അഥവാ നീ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതായാലും ശരി, അല്ലെങ്കിൽ നിന്റെ സഹോദരനെ പ്രസന്നവദനനായി അഭിമുഖീകരിക്കുക എന്നുള്ളതായാലും ശരി. ബുഖാരി. 2. സത്യവിശ്വാസിനികളാകുന്ന സമൂഹമേ, ആടിന്റെ ഒരു കുളമ്പാണുള്ളതെങ്കിലും ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ബുഖാരി. 3. ആയിഷ. നിസാരങ്ങളായ പാപങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം. കാരണം അള്ളാഹുവിൽ നിന്നും അവയെ അന്വേഷിക്കുന്നതായ ഒരാളുണ്ട്. അഹമ്മദ് നസാഇ ഇബ്നു മാജ. 4. നിസാരമായി ഗണിക്കപ്പെടാവുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവ മനുഷ്യന്റെ മേൽ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അവ അവനെ നാശത്തിലകപ്പെടുത്തുകയും ചെയ്യും. അഹമ്മദ്, ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ, അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുമെന്ന വല്ലവരും ധരിച്ചേക്കാം. സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു യാതൊരു പ്രതിഫലവും നൽകുന്നതല്ലെന്നും അവരുടെ പ്രതിഫലം ഇഹത്തിൽ വെച്ചു തന്നെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുക എന്നും സൂറത്ത് ഹൂദ് 15-16, സൂറത്തുൽ ഫുർഖാൻ 23 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുറാൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുറാൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. ശ്രോതാക്കൾക്ക് ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 5. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിലെ ഇന്നത്തെ ഖത്മുൽ ഖുർആൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ ജുസ് 5 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹർ അൽ മൊഹിക്കലി.
1: أعوذ بالله من الشيطان الرجيم.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
1: കച്ചവടക്കാരൻ,
0: അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്, ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: الخلاق.
1: പീസ് ഖുർആൻ റെഡിയിലിനി അത്തഹ്സീൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 54 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 55, 56 ആയത്തുകളാണ് പഠിക്കുന്നത്.

വഇദ് ഖുൽതും, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, വഇസ് അല്ല വഇദ്. വഇദ് ഖുൽതും, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് അതിൻ്റെ മഖ്റജ്. ഖുൽതും, ഖാ ഖീ ഖു എഖ് ഖു. ഖുൽതും യാ മൂസ ലൻ നുമിന, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലന്നുമിന, ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്താണ്. ലന്നുമിന ലക ഹത്ത, ഹ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. ഹത്ത നറല്ലാഹ, നറ അല്ല നറ, റ നറല്ലാഹ ജഹ്റതൻ, ജഹ്ഹാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ താഴേ ഭാഗം. ജഹ്റതൻ, ഹ ഹി ഹു എഹ്, ജഹ്റതൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഒരു ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഗാമ പോലെ ആവരുത്. ജഹ്റതൻ ഫ, ഫഅഖദത്കുമു, ഫഅഖദത്കുമുസ്സായിഖ, ഫഅഖദത്കുമു എന്ന് ഓതരുത്, തായിനെ ഖൽഖല ചെയ്യരുത്. ഫഅഖദത്കും, ഫഅഖദത്കുമുസ്സായിഖത്തു അസ്സാ, സാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. അസ്സാ, അസ്സായിഖത്തു, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. അസ്സായിഖ, അസ്സായിഖത്തു, വഅൻതും ഇഖ്ഫാ ബിഗുന്ന, വഅൻതും തൻസുറൂൻ, തൻസു, സാക്കിന നൂന് ശേഷം ദാദ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ദാദാണ്, ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം, സ്വരഭാരത്തിലായിരിക്കണം. തൻസുറൂൻ, വഅൻതും തൻസുറൂൻ. അടുത്ത ആയത്ത് ثم بعثناكم ثم ث ث ث ثم اث ثم ثم ثاء ഉച്ചരിക്കുമ്പ നാവിന്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. ഫ എന്ന മഖ്റജ്, സുമ്മ ആവരുത്, അർത്ഥം മാറും. മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ثم ثم بعثناكم بعث ثاء ഇവിടെയും ബഅസ്നാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ബഅസ്നാകും എന്ന് പറയരുത്, അധികം ആളുകളും ആ ഒരു പാരായണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഅസ്നാകുമല്ല, ബഅസ്നാകും, ബഅസ്നാകും മിൻ ബഅദി, ബഅസ്നാകും മിൻ, സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ, ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബഅസ്നാകും. അടുത്തത് മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റണം. മിൻ ബഅദി, മിൻ ബഅദി, മിൻ ബഅദി അല്ല മിൻ ബഅദി. മൗതിക്കും ലഅല്ലകും തഷ്കുറൂൻ, ലഅല്ലകും, ഇവിടെ ഐനിൻ്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ലഅല്ലകും, ലഅല്ലകും തഷ്കുറൂൻ, തഷ്കുറൂൻ, ഷീൻ തഫസ്സി എന്ന ഒരു സിഫത്ത് പാരായണത്തിൽ കൊണ്ടുവരണം. ഷ ഷി ഷു എഷ്, തഷ്കുറൂൻ, തഷ്കുറൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നോക്കൂ, മുകളിൽ വഅൻതും തൻസുറൂന, തൻസുറൂന, ലഅല്ലകും തഷ്കുറൂന, വഖഫ് ചെയ്യുമ്പോൾ ആ ഫത്ഹിനെ സുക്കൂനാക്കി മാറ്റുന്നു. തൻസുറൂൻ, തൻസുറൂന, തൻസുറൂൻ, തഷ്കുറൂന, തഷ്കുറൂൻ. വഖഫ് ചെയ്യുന്നതിനാൽ അവിടെ ഹർക്കത്ത് സുക്കൂനാവുന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ
വാവിന് ശേഷം, അഥവാ തസ്കുറൂൻ തൻദുറൂൻ, വാവ് മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുന്നു. അങ്ങനെയാവുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് അതാണ് മദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാ ഈ ആയത്തുകൾ ഒന്നുകൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 55-56 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും ഇല്ലാതെ, അഥവാ ഹർക്കത്തുകൾക്കോ മഖ്റജുകൾക്കോ മാറ്റങ്ങൾ വരാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജിലേക്ക് പാരായണം. അഷേഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ശ്രവിക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വശ്യസുന്ദരമായ പാരായണം കേൾക്കാൻ വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടി. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്ത് ഹൂദ് 113 മുതൽ 123 കൂടി വചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറസാദ് താഹർ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി തെൻസീൽ. ഇന്ന് സൂറത്ത് ഹഷർ മുതൽ സൂറത്ത് ഖലം വരെയുള്ള വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: സബ്ബഹനില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر

إن كيدي متين. أم تسألهم أجرا أم تسألهم

0: ശ്രോതാക്കൾ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹഷർ മുതൽ സൂറത്ത് ഖലം വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് തൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം, സൂറ സോഫാത്ത്, വചനം 12. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فَاسْتَفْتِهِمْ أَهُمْ أَشَدُّ خَلْقًا أَمْ مَنْ خَلَقْنَا إِنَّا خَلَقْنَاهُمْ

0: ലാസിബ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിൻ്റെ 11-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. 11-ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും ഒരു ചുരുങ്ങിയ വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. ഫസ്തഫ്തിഹിം, അല്ലാഹു പ്രവാചകൻ തിരുമേനിയോട് പറയുകയാണ്, നബിയെ നിങ്ങൾ അവരോട് അഭിപ്രായം ചോദിക്കുക, അഭിപ്രായം ആരായുക. അഹും, അവരാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിപ്പിൽ ഏറ്റവും ശക്തമായത്. അം മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാണോ. ഇന്ന ഖലഖനാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൻ ലാസിബ്, ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഈ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു വിശ്വാസ കാര്യമാണ് പരലോകവിശ്വാസം. പരലോകവിശ്വാസത്തിൻ്റെ യുക്തിഭദ്രത, അതാണ് ഈ ആയത്തിലും ഇതുപോലെയുള്ള ആയത്തുകളിലൂടെയും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള അഥവാ തൗഹീദിലുള്ള വിശ്വാസക്കുറവ് അല്ലെങ്കിൽ അവിശ്വാസം, അത് കഴിഞ്ഞാൽ മക്കാ മുശ്രിക്കുകൾ ഏറ്റവും കൂടുതൽ അവിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ തർക്കിച്ചിരുന്നത് പരലോകവിശ്വാസത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അവരുടെ ആ വിദണ്ഡവാദങ്ങൾക്ക്, പൊള്ളയായ അവരുടെ വാദങ്ങളെ തുറന്നെതിർക്കുന്ന, വളരെ യുക്തിഭദ്രമായി അതിനു മറുപടി പറയുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതാണ് ഈ വചനത്തിനും നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു, മരണത്തിന് ശേഷം വീണ്ടും ഒരു പുനഃസൃഷ്ടി അതൊരിക്കലും സാധ്യമല്ല എന്ന വാദമാണ് മക്കയിലെ മുശ്രിക്കുകളും ഇന്നും പല ഭൗതികവാദികളും വാദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ വാദത്തിന് വല്ല യുക്തിയുടെ പിൻബലവുമുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിയുടെ പിൻബലവുമുണ്ടോ, ആ വാദത്തിന് യാഥാർത്ഥ്യവുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചിന്തിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഉദാഹരണമായി സൂറത്ത് യാസീനിൽ കാണാം, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അയ് യഖ്ലുഖ മിസ്ലഹും ബല വഹുവൽ ഖല്ലാഖുൽ അലീം. ഈ ആയത്തിനും അല്ലാഹു ചോദ്യം ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അല്ലേ, ബിഖാദിരിൻ, കഴിവുള്ളവനല്ലേ, അലാ അയ് യഖ്ലുഖ മിസ്ലഹും, അവരുടെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ലേ. ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, അവയെ സംരക്ഷിക്കുന്ന ആ അള്ളാഹുവിന് അവയെ അപേക്ഷിച്ച് ഏറെ ദുർബലന്മാരായ, ഏറെ ബലഹീനരായ ഈ മനുഷ്യരെ സൃഷ്ടിക്കൽ അത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ലല്ലോ. തുടർന്ന് പറയുന്നു, വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ മഹാസൃഷ്ടാവ് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള വളരെ പരിമിതമായ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു സൃഷ്ടിയെയോ സൃഷ്ടിക്കുന്നവനല്ല, എല്ലാം പരമാണു മുതൽ ഈ പ്രപഞ്ചം അതിലെ സകല ചരാചരങ്ങളെയും വലുതുമായ ചെറുതുമായ എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെയുള്ളവന് ഈ മനുഷ്യരെ സൃഷ്ടിക്കാൻ എന്തു പ്രയാസമാണുള്ളത്. സൂറത്തുൽ അഹ്കാഫിൽ കാണാം, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അവർ കാണുന്നില്ലേ, തീർച്ചയായും അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. എന്നുമാത്രമല്ല വലം യഇയ, അവന് ക്ഷീണം ബാധിച്ചിട്ടില്ല. ബിഖൽഖിഹിന്ന, ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതുകൊണ്ട് അള്ളാഹുവിന് ക്ഷീണം ബാധിച്ചിട്ടില്ല. ചില മതവിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ അങ്ങനെ വാദിക്കാറുണ്ട്, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് പിന്നെ വിശ്രമിക്കാനിരുന്നു എന്ന്. നഅ്ഊദുബില്ല, യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ക്ഷീണം ബാധിക്കുക എന്നൊരവസ്ഥ ഇല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ, അങ്ങനെയുള്ളവൻ കഴിവുള്ളവനല്ലേ. അല അൻ യുഹ്യിയൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ. ആ ചോദ്യം യഥാർത്ഥത്തിൽ തഖരീരിയായ ചോദ്യമാണ്. അള്ളാഹു അത് സ്ഥാപിക്കുകയാണ്, തീർച്ചയായും ഇതെല്ലാം സൃഷ്ടിച്ച, ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹു മരണപ്പെട്ടവരെ സൃഷ്ടിക്കൽ, അള്ളാഹു അവന് അതിന് കഴിവുള്ളവൻ തന്നെയാകുന്നു. ബല, അതെ, ഇന്നഹു, തീർച്ചയായും അവൻ. അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെയാകുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളെ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു, പിന്നെ ഒരു ജീവിതം എന്നത് അസംഭവ്യമാണ്, എല്ലും മണ്ണുമൊക്കെയായി മാറിയതിനു ശേഷം, തീർത്തും ജീർണിച്ചതിനു ശേഷം പിന്നെ ഒരു പുനഃസൃഷ്ടി എന്നത് അത് സാധ്യമല്ല എന്ന് വാദിക്കുന്നവർക്കുള്ള വളരെ കൃത്യമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ വചനത്തിൽ എടുത്തു പറയുന്നത്. മാത്രമല്ല, അള്ളാഹു തന്നെ ഈ സൂറത്തിലെ മറ്റൊരു വചനത്തിൽ പറഞ്ഞു, ഇന്ന ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ത്വീനിൽ ലാസിബ്, പശിമയുള്ള അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്ന്. മുഫസ്സിറീങ്ങൾ പറയുന്നു, വഇദാ ഖലഖനാകും ഔവല മറ, ആദ്യ തവണ നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഫകൈഫ നുഅജിസു അൻ നഖ്ലുഖഹും മറത്തൻ സാനിയ, വീണ്ടും ഒരു സൃഷ്ടി നടത്താൻ, രണ്ടാമതുമൊന്ന് സൃഷ്ടിക്കാൻ അള്ളാഹു എങ്ങനെയാണ് അശക്തനാകുന്നത്? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലിദാലിക ഖാൽ വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. വിശുദ്ധ ഖുർആനിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അൽ ഖുർആനു യുഫസ്സിറു ബഅദുഹു ബഅദാ, ഖുർആനിലെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ വിശദീകരിക്കുന്നു എന്ന് മുഫസ്സിറീങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് നാം പഠിക്കുന്ന, നാം കേൾക്കുന്ന വചനത്തെ വളരെ കൃത്യമായും ആഴത്തിനും മനസ്സിലാക്കാൻ സഹായകമാണ് അള്ളാഹു മറ്റു പല ഭാഗത്തും എടുത്തു പറഞ്ഞ വചനങ്ങൾ. ഈ കേൾപ്പിച്ച വചനം സൂറത്തുൽ വാഖിയയിലെ വചനമാണ്, വലഖദ് അലിംതും, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അൻ നശ്അതൽ ഊലാ, ആദ്യ സൃഷ്ടിപ്പ്, ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചത്, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ അംഗീകരിക്കുന്നു. ഫലൗലാ തദക്കറൂൻ, അപ്പോൾ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, നിങ്ങൾ ആലോചിക്കാത്തത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ സൃഷ്ടിച്ച ആ അള്ളാഹുവിന് വീണ്ടും ഒരു സൃഷ്ടി നടത്തൽ എങ്ങനെയാണ് അസാധ്യമാവുക, എങ്ങനെയാണ് അതിന് അള്ളാഹു അശക്തനാണെന്ന് നിങ്ങൾ പറയുക, അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുള്. അതേപോലെ തന്നെ സൂറത്തുൽ റൂമിലും സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു ഈ കാര്യം ചിന്തയുള്ള, ബുദ്ധിയുള്ള ഏത് മനുഷ്യൻ്റെയും ചിന്തയെ തട്ടിയുണർത്തുന്ന തരത്തിൽ എടുത്തു പറയുകയാണ്. ഖുൽ സീറൂഫിൽ അർദ്, നബിയെ നിങ്ങൾ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുവീൻ. ഫൻദുറു കൈഫ ബദഅൽ ഖൽഖ, എന്നിട്ട് നിങ്ങൾ നോക്കുക, നോക്കിക്കാണുക എങ്ങനെയാണ് അവൻ സൃഷ്ടി ആരംഭിച്ചതെന്ന്. ഏതൊരു സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിയെ എങ്ങനെ അവൻ ആരംഭിച്ചു, എങ്ങനെ സൃഷ്ടി ആരംഭിച്ചു എന്ന്. എന്നിട്ടോ, സുമ്മല്ലാഹു യുൻഷിഉ നശ്അതൽ ആഖിറ, പിന്നെ അള്ളാഹു രണ്ടാമതൊരു ഉണ്ടാക്കൽ ഉണ്ടാക്കുന്നു. ആദ്യം ഉണ്ടാക്കിയത് നിങ്ങൾ കാണുന്നുണ്ട്, എങ്ങനെയാണ് അത് അള്ളാഹു ഉണ്ടാക്കിയത്? ആ അള്ളാഹുവിന് വീണ്ടും ഒരു സൃഷ്ടി നടത്തൽ എങ്ങനെയാണ് പ്രയാസകരമായി മാറുക? അങ്കബൂത്ത് സൂറത്തിലെ 20-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു റൂമിൽ കാണാം, അവനാകുന്നു സൃഷ്ടി ആരംഭിച്ചവൻ, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു, അഥവാ മരിച്ചതിനു ശേഷം അവൻ വീണ്ടും അതിനെ സൃഷ്ടിക്കുന്നു.
1: വഹുവ അഹുവനു അലൈ,
0: അങ്ങനെ പുനഃസൃഷ്ടി നടത്തൽ അവന് ഏറെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഖുർആനിലെ 30-ാമത്തെ സൂറത്തായ സൂറത്തു റൂമിലെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുകയാണ്. സാധാരണ നമ്മൾക്കൊക്കെ സുപരിചിതമായ സൂറത്ത് യാസീനിൽ കാണാം,
1: വദറബലനാ മസലൻ വനസിയ ഖൽഖ,
0: അവർ നമുക്ക് ഉദാഹരണം പറയുന്നു, അവരുടെ സൃഷ്ടിയെ അവർ മറന്നുകളയുകയും ചെയ്യുന്നു.
1: ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം,
0: എന്നിട്ട് ധിക്കാരിയായ മനുഷ്യൻ ചോദിക്കുന്നു, എല്ലുകൾ ജീർണിച്ചതിനു ശേഷം ആരാണ് അവയെ വീണ്ടും ജീവിപ്പിക്കുക? അള്ളാഹുവിന്റെ മറുപടി,
1: ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ,
0: ഖുൽ, നബിയെ പറയുക,
1: യുഹ്യീഹ,
0: ആ ജീർണിച്ച എല്ലുകളെ ജീവിപ്പിക്കും,
1: അല്ലദീ അൻശഅഹാ അവ്വല മറ,
0: ആരാണോ അതിനെ ആദ്യമുണ്ടാക്കിയത് അവൻ തന്നെ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ എല്ലുകളെ വീണ്ടും ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു.
1: വഹുവ ബികുല്ലി ഖൽഖിൻ അലീം,
0: എല്ലാ സൃഷ്ടിയെയും അവൻ നന്നായി അറിയുന്നു. സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നാം ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാഫാത്തിലെ 11-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നു, നബിയെ അവരോട് ചോദിക്കുക, സൃഷ്ടിയിൽ അവരാണോ ഏറ്റവും ശക്തമായത്, അതല്ല നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാണോ? എന്നിട്ട് പറയുന്നു, തീർച്ചയായും നാം അവരെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. തുടർന്ന് 12-ാമത്തെ വചനത്തിൽ,
1: ബൽ അജിബ്ത വയസ്ഖറൂൻ,
0: ബൽ, പക്ഷേ, എന്നാൽ,
1: അജിബ്ത,
0: താങ്കൾ അത്ഭുതപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു.
1: വയസ്ഖറൂൻ,
0: അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിൽ രണ്ട് ഖിറാഅത്തുകൾ പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖാരിഉകൾ എടുത്തു പറഞ്ഞു കാണാൻ സാധിക്കും. ഒന്ന്, ബൽ
1: അജിബ്തു
0: എന്നും അംഗീകരിക്കപ്പെട്ട ഖിറാഅത്തുണ്ട്. അഥവാ അജിബ്തു എന്ന് പറയുമ്പോൾ ആ ളമീർ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. എന്നാൽ നാം ആശ്ചര്യപ്പെട്ടിരിക്കുന്നു, അഥവാ മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നാം അത്ഭുതപ്പെടുന്നു. അതേപോലെ തന്നെ
1: വയസ്ഹറൂൻ,
0: അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു,
1: യാ നബിയ്യന മിൻ ഖുദ്റത്തി റബ്ബിക് അലാ ഇഹ്യാഇൽ മൗത,
0: നബിയെ, താങ്കൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. എന്ത് കാര്യത്തിൽ? അള്ളാഹുവിന്റെ കഴിവിന്റെയും ശക്തിയുടെയും കാര്യത്തിൽ. മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ താങ്കൾക്ക് അത്ഭുതമുണ്ട്, താങ്കൾ ആശ്ചര്യപ്പെടുന്നു. എന്നാൽ അവരാകട്ടെ,
1: വയസ്ഹറൂൻ മിൻ ഖൗലിക് ഇന്നല്ലാഹ യുഹ്യി,
0: താങ്കൾ പറഞ്ഞ കാര്യത്തിലാണ് അവർക്ക് സംശയം. ഇന്നല്ലാഹ യുഹ്യിൽ മൗത, തീർച്ചയായും അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ കാര്യത്തിൽ അവർ സംശയാലുക്കളാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള, മഹാനായ മുഫസ്സിർ, അദ്ദേഹം പറയുന്നു,
1: ബൽ അജിബ്ത യാ മുഹമ്മദ്
0: സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, താങ്കൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു.
1: മിൻ തക്സീബിഹിം,
0: അവരുടെ നിഷേധത്തിന്റെ കാര്യത്തിൽ.
1: ഇൻകാരിഹിമുൽ ബഅസ്,
0: മരണശേഷമുള്ള ജീവിതത്തെ അവർ നിഷേധിക്കുന്നതിലും താങ്കൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു.
1: വഅജബ മിൻ ഇൻകാരിഹിം അന്നഹും യസ്തഹ്സിഊനക വയസ്ഖറൂന മിൻ ഖൗലിക്,
0: അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് അത് ചേർത്തി പറയുമ്പോൾ അള്ളാഹു അവൻ ആശ്ചര്യപ്പെടുന്നു, അവൻ അത്ഭുതപ്പെടുന്നു. ഏത് കാര്യത്തിൽ? അള്ളാഹുവിന്റെ റസൂൽ മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിനെ അവർ നിഷേധിക്കുന്ന കാര്യത്തിൽ അതിൽ അള്ളാഹു ആശ്ചര്യപ്പെടുന്നു. ഈ തരത്തിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. ബൽ അജിബ്ത എന്ന് പറഞ്ഞാൽ ഫയഊദു ളമീറു അലാ റസൂലില്ലാ, താങ്കൾ ആശ്ചര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മടങ്ങുന്നത്, ആ ളമീറു മടങ്ങുന്നത് പ്രവാചകനിലേക്കാകുന്നു. എന്നാൽ ബൽ അജിബ്തു എന്ന് പറയുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ളമീറു മടങ്ങുന്നത് അള്ളാഹുവിലേക്കാകുന്നു. ഹദീസിൽ കാണാം, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിൽ കുറച്ച് കഫം എടുത്ത് എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഖാലല്ലാഹു തആല യബ്ന ആദം, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മനുഷ്യ അന്ന തുഅജിസനി, നീ എങ്ങനെയാണ് എന്നെ അശക്തനാക്കുക, എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ നീ എങ്ങനെ പറയും. വഖദ് ഖലഖ്തുക മിൻ മിസ്ലി ഹാദാ, ഇതുപോലെയുള്ള ഒരു ദ്രാവകത്തിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് പ്രവാചകൻ തിരുമേനി ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആശ്ചര്യം കാണിക്കൽ അല്ലെങ്കിൽ പരിഹസിക്കൽ, അള്ളാഹു മരണശേഷം വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിൽ പരിഹസിക്കൽ, യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള കാര്യങ്ങളെ യഥാർത്ഥമായ രൂപത്തിൽ നോക്കിക്കാണുന്ന യാതൊരാൾക്കും ഭൂഷണമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇന്നും ഇതിനൊക്കെ പരിഹസിക്കുന്ന മതത്തെയും മതത്തിൻ്റെ വിശ്വാസങ്ങളെയുമൊക്കെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നാം ദീൻ പഠിക്കുകയും ഖുർആൻ ഉൾക്കൊള്ളുകയും ആ വിശ്വാസങ്ങൾ, ഖുർആൻ ഉദ്ഘോഷിക്കുന്ന മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറ സോഫത്ത്, വചനം 12, ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിന്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: email hello@peaceradio.com, phone 9020840840, www.peaceradio.com.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും ഇന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

0: അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തുൽ ബയ്യിന, വ്യക്തമായ തെളിവ്. മദീനയിൽ അവതരിച്ചത് വചനങ്ങൾ 8.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: ലം യകുനി, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കുചേർക്കുന്നവരിൽ നിന്നും. ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുൻഫക്കീന, വേറിട്ടു പോരുന്നവർ.

0: ജനതകളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരെ അവിശ്വാസത്തിൽ നിന്നു വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: വചനം രണ്ട്.
2: റസൂലുൻ, അതായത് ഒരു റസൂൽ, മിനല്ലാഹി, അല്ലാഹുയിങ്കിൽ നിന്ന്, യത്ലു, ഓതിക്കൊടുക്കുന്ന, സുഹഫൻ, ചില ഏടുകളെ, മുതഹറ, ശുദ്ധിയാക്കപ്പെട്ട, പരിശുദ്ധമായ.
3: റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹറ,
0: അതായത് ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ വന്നെത്തുന്നതുവരെ.
1: വചനം മൂന്ന്.
2: ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു, കുതുബുൻ, രേഖകൾ, ലിഖിതങ്ങൾ, ഖയ്യിമ, ചൊവ്വയുള്ളതായ, ശരിയായുള്ള, ബലവത്തായ.
3: ഫീഹ കുതുബുൻ ഖയ്യിമ,
0: വക്രതയില്ലാതെ ചൊവ്വായുള്ള പല ലിഖിത രേഖകൾ അവ ഉൾക്കൊള്ളുന്നു.
4: ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ കൊണ്ടുദ്ദേശം ഖുർആനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എഴുത്തും വായനയും അറിയാത്ത ആളായതുകൊണ്ട് അവിടുന്ന് ഏടു നോക്കി വായിച്ചു കൊടുക്കാറില്ല. അപ്പപ്പോൾ വരുന്ന വഹിയെ അപ്പപ്പോൾ തിരുമേനിക്ക് ഹൃദിസ്ഥമാകുകയും അത് ജനങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി അവ അതതവസരങ്ങളിൽ തന്നെ എഴുത്തുകാർ മുഖേന ഏടുകളിൽ എഴുതി സൂക്ഷിക്കലും പതിവായിരുന്നു. ഇതുകൊണ്ടാണ് ഏടുകൾ ഓതിക്കൊടുക്കുന്നുവെന്ന് പറഞ്ഞത്. അവയിൽ അടങ്ങിയ നിയമങ്ങളും തത്വോപദേശങ്ങളുമാണ് ചൊവ്വായ ലിഖിത രേഖകൾ കൊണ്ടുദ്ദേശം. ഈ ആയത്തുകളുടെ സാരം ചുരുക്കത്തിൽ ഇപ്രകാരമാകുന്നു: യാതൊരു തരത്തിലുള്ള വക്രതയോ കോട്ടമോ ഇല്ലാത്തതും ശരിക്കും ചൊവ്വിനുള്ളതുമായ നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ചില ഏടുകളിലായി രേഖപ്പെടുത്തി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുന്ന ഒരു റസൂൽ അഥവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവ്യക്തമായ തെളിവുകൾ സഹിതം വന്നെത്തുന്നതുവരെയും വേദക്കാരും മുശ്രിക്കുകളുമാകുന്ന അവിശ്വാസികൾ അവരുടെ ദുർമാർഗത്തിൽ ചിരകാലമായി ഉറച്ചുനിന്ന് വരികയായിരുന്നു. റസൂൽ വന്ന് ഖുർആൻ ഓതിക്കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് ചിലർ വേറിട്ട് പോന്ന് രക്ഷപ്പെടുവാൻ തുടങ്ങിയത്. മറ്റുള്ളവരാകട്ടെ ഭിന്നിപ്പിലും നിഷേധത്തിലും മുഴുകുകയും ചെയ്തു. അല്ലാഹു തുടർന്നു പറയുന്നു.
1: വചനം നാല്.
2: വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിൻ ബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്കു വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നതിനു ശേഷമായിട്ടല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല.
1: വചനം 5.
2: വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവനു നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീൻ, മതത്തെ, മതനടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഖൃജുമാനസരായ നിലയിൽ. സത്യത്തിലേക്കു തിരിഞ്ഞും കൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്സലാത്ത, നമസ്കാരം. വയുഇത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത്ത, സകാത്ത്. വദാലിക, അത്, അതത്രേ. ദീനു, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ.

0: അഥവാ കീഴ്വണക്കത്തെ അല്ലാഹുവിനു നിഷ്കളങ്കരാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്തു കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും. അതത്രേ ചൊവ്വായ മാർഗത്തിന്റെ മതം അഥവാ നടപടി.
1: മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് വേദഗ്രന്ഥങ്ങളെപ്പറ്റി പരിചയമില്ലാത്തവരാകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല. എന്നാൽ വേദക്കാരുടെ നില അതല്ല. അവർ വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ളവരാണ്. അവയുടെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ പിഴച്ച് ദുർമാർഗത്തിൽ പതിച്ചുകൊണ്ടിരിക്കെയാണ് വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലും ഖുർആനും അവർക്ക് വരുന്നത്. അതേസമയത്ത് അറേബ്യയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു റസൂലിന്റെ വരവ് അവർ ചിരകാലമായി കാത്തുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ റസൂൽ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ വല്ല പൊരുത്തക്കേടുമുണ്ടോ? അതുമില്ല. ശിർക്കിന്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സകാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ ഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത്. അതുതന്നെയാണ് ഖുർആനും ശാസിക്കുന്നത്. എന്നിട്ട് പോലും വേദക്കാർ ഖുർആനിലും റസൂലിലും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. മാത്രമല്ല, അസൂയയും പകയും വെച്ചുകൊണ്ട് തങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ ശാസനകൾക്കും വർഗപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യ നടപടികൾക്കും വിരുദ്ധമായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഭിന്നിക്കുകയാണ് അവർ ചെയ്തത്. എല്ലാ ദുർമാർഗങ്ങളും വിട്ട് ഋജുവായ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവർ എന്നാണ് ഹുനഫാ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതപാരമ്പര്യം സ്വീകരിച്ചവരുടെ വിശേഷണമായും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വേദക്കാർ തങ്ങളെപ്പറ്റി തങ്ങൾ ഹുനഫാ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം നരകം തന്നെ. അള്ളാഹു പറയുന്നു:
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥറ: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക
5: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശ്രോതാക്കൾ കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉം പൂർണ്ണമായി കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ നാലാമത്തെ ജുസ്ഇൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് മാഹിർ അൽ മുഅക്ലി.
1: بسم الله الرحمن الرحيم.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ്ഇന്റെ പൂർണ്ണ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മാഹിർ അൽ മുഅക്കലി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
1: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചുകളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
2: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വെച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദിക്കുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദക്കുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അതിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധയാർജിച്ച കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ബുറൂജ് ആണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അവ ജസാക്ക് അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകപ്രശസ്തരായി മാറിയ ചെറിയ കുഞ്ഞു ഖാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ടത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദിൻ്റെ സൂറത്തുൽ ബുറൂജിലെ പാരായണമാണ്.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13-37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറഖ്.
3: أعوذ بالله من الشيطان الرجيم.

או,

ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ഗാഫിർ, വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്. പീസ് റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു തൗബ പൂർണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

الله وصلوات الرسول، ألا إنها قربة لهم، سيدخلهم الله في رحمته.

0: مولاهم الحق وضل عنهم ما كانوا يفترون.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്ത് തൗബ പൂർണ്ണമായും സൂറത്ത് യൂനുസ് 1 മുതൽ 30 വരെയുള്ള വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറ ഇൻസാൻ 23 മുതൽ 31 വരെയുള്ള വചനങ്ങൾ കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രോതാക്കളെ പഠിപ്പിക്കുന്നു. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മൈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സൂറത്തു ദഹറിൻ്റെ അവസാന ഭാഗം നോക്കാം. 23 ആയത്ത് മുതൽ ഇന്ന നഹ്നു നസ്സൽന, ഇന്ന നൂൻ ശബ്ദമുള്ളത് നന്നായിട്ട് മണിക്കുക. അലൈക്കൽ ഖുർആന തൻസീല, നൂൻ സാക്കിന് ശേഷം സാ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുത്ഇ മിൻഹും, നൂൻ സാക്കിന് ശേഷം ഹാ. ഇൽഹാർ ഈമാനൻ ഔ, വീണ്ടും ഇൽഹാർ, തൻവിൻ ശേഷം ഹംസ. വദ്കുരി ഇസ്മ റബ്ബിക ബുക്ര തൗവ, തൻവിൻ ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന. ومن الليل فاسجد له وسبحه. سبحه ചാർന ശ്രദ്ധിക്കണം. സബ്ബിഹ് ആദ്യ ഹ പിന്നെ ഹ. സബ്ബിഹ് പറഞ്ഞാട്ടോ മക്കളെ. വസബ്ബിഹു
4: വസബ്ബിഹു
3: ലൈലൻ തവീല, തൻവിന് ശേഷം ത്വ. ഇഖ്ഫ നന്നായിട്ട് മണിക്കണം. ഇന്ന ഹ ഉലായി, ആ ഉലായിൽ രണ്ട് മദ് മുത്തസിലുണ്ട്. ഹ ഉ പിന്നെ ലാ. യുഹിബ്ബൂന അൽആജിലത വയദറൂന വറാഅഹും, മുത്തസില് മദ് മുത്തസിൽ. യോമൻസ തന്നുവിന് ശേഷം സ. ഇഖ്ഫ നഹ്നു ഖലഖനാഹു വശദദന അസ്റഹും വഇദാ ശഇന ബദ്ദൽന അംസാലഹും തബ്ദീല. ഇന്ന ഹാദിഹി നൂൻ ശബ്ദ് നന്നായിട്ട് മണിക്ക. തദ്കിറ അവിടെ നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ തന്നുവിന് ശേഷം ഫ. തദ്കിറ തോംഫ ചേർത്തോതാണെങ്കിൽ. പിന്നെ ഫമൻ ഷ തന്നുവിന് ശേഷം ഷ ഷീന് നന്നായിട്ട് മണിക്കുക. ഷാ അ മദ് മുത്തസിൽ. ഇല്ല റബ്ബിഹി ചെറിയൊരു മദ് അവിടെ. ഒമാത്ത ഷാ ഉന വീണ്ടും മദ് മുത്തസിൽ. ഇല്ല അവിടെ മദ് മുംഫസിൽ. പിന്നെ അയ്യ ഷ വീണ്ടും നൂൻസാക്കിന് ശേഷം യാ ആണ്. ഇതുവാം ഉന്ന. പിന്നെ ഷാ അ മദ് മുത്തസിൽ. ഇന്നല്ലാഹ ഇന്ന നൂൻഷദ്. കാന അലീമൻ തന്നിന് ശേഷം ഹ. ഇൽഹാറാണ്. യുദ്ഖിലു മൻ യശാ വീണ്ടും നൂൻസാക്കിന് ശേഷം യാ. ഇദ്ഗാം ബിഗുന്ന. ഇഷാഉ മദ് മുത്തസിൽ. അല്ലാഹു അഅദ്ദലഹും അദാബൻ അലീമ ഇൽഹാർ. അപ്പോൾ അത് നമുക്ക് മുഴുവനാക്കാം. സൂറത്തുദ്ദഹർ മുഴുവനാക്കാം.

ഫസ്ബിർ, അവിടെ റു നല്ല പറഞ്ഞ ര, ഫസ്ബിർ, ഫസ്ബിർ ലി, അങ്ങനെ ഫസ്ബിർ ലി ഹുക്മി റബ്ബിക, ഒന്നുകൂടി മതി.

0: അല്ലാഹുമ്മ അജ്നിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്നിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്നിനി മിനന്നാർ. അപ്പോൾ സൂറത്തുദ് ദഹർ കഴിഞ്ഞു. സൂറത്തുൽ ദഹറിന് സൂറത്തുൽ ഇൻസാൻ എന്നും പേരുണ്ട്, സൂറത്തുൽ ഇൻസാൻ. അപ്പോൾ ആ സൂറത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ ഖിയാമ, അത് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറ ഇൻസാൻ 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 54 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 55, 56 ആയത്തുകളാണ് പഠിക്കുന്നത്.

വഇദ് ഖുൽതും, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, വഇസ് അല്ല വഇദ്. വഇദ് ഖുൽതും, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് അതിൻ്റെ മഖ്റജ്. ഖുൽതും, ഖാ ഖീ ഖു എഖ് ഖു. ഖുൽതും യാ മൂസ ലൻ നുമിന, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലന്നുമിന, ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്താണ്. ലന്നുമിന ലക ഹത്ത, ഹ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. ഹത്ത നറല്ലാഹ, നറ അല്ല നറ, റ നറല്ലാഹ ജഹ്റതൻ, ജഹ്ഹാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ താഴേ ഭാഗം. ജഹ്റതൻ, ഹ ഹി ഹു എഹ്, ജഹ്റതൻ ഫ തൻവീന് ശേഷം, ഫ ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഒരു ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഗാമ പോലെ ആവരുത്. ജഹ്റതൻ ഫ, ഫ അഖദത് കുമു, ഫ അഖദത് കുമുസ്സായിഖ, ഫ അഖദത് കുമു എന്ന് ഓതരുത്, തായിനെ ഖൽഖല ചെയ്യരുത്. ഫ അഖദത് കും, ഫ അഖദത് കുമുസ്സായിഖത്തു അസ്സ, സാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. അസ്സ, അസ്സായിഖത്തു, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. അസ്സായിഖ, അസ്സായിഖത്തു, വഅൻതും ഇഖ്ഫാ ബിഗുന്ന, വഅൻതും തൻസുറൂൻ, തൻസു. സാക്കിന നൂന് ശേഷം ദാദ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ദാദാണ്, ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം, സ്വരഭാരത്തിലായിരിക്കണം. തൻസുറൂൻ, വഅൻതും തൻസുറൂൻ. അടുത്ത ആയത്ത് ثم بعثناكم ثم ث ث ث ثم اث ثم ثم ث ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. ഫ എന്നെ മഖ്റജ്, സുമ്മ ആവരുത്, അർത്ഥം മാറും. മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ثم ثم بعثناكم بعث ث ഇവിടെയും ബഅസ്നാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ബഅസ്നാകും എന്ന് പറയരുത്, അധികം ആളുകളും ആ ഒരു പാരായണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഅസ്നാകുമല്ല, ബഅസ്നാകും, ബഅസ്നാകും മിൻ ബഅദി, ബഅസ്നാകും മിൻ. സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ. ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ബഅസ്നാകും മി. അടുത്തത് മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റണം. മിൻ ബഅദി, മിൻ ബഅദി, മിൻ ബഅദി അല്ല മിൻ ബഅദി. മൗതിക്കും ലഅല്ലകും തശ്കുറൂൻ, ലഅല്ലകും. ഇവിടെ ഐനിൻ്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ലഅല്ലകും, ലഅല്ലകും തശ്കുറൂൻ, തശ്കുറൂൻ. ഷീൻ തഫസ്സി എന്ന ഒരു സിഫത്ത് പാരായണത്തിൽ കൊണ്ടുവരണം. ഷ ഷി ഷു എഷ്, തഷ്കുറൂൻ, തഷ്കുറൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നോക്കൂ, മുകളിൽ വഅൻതും തൻസുറൂന, തൻസുറൂന, ലഅല്ലകും തഷ്കുറൂന. വഖഫ് ചെയ്യുമ്പോൾ ആ ഫത്ഹിനെ സുക്കൂനാക്കി മാറ്റുന്നു. തൻസുറൂൻ, തൻസുറൂന, തൻസുറൂൻ, തഷ്കുറൂന, തഷ്കുറൂൻ. വഖഫ് ചെയ്യുന്നതിനാൽ അവിടെ ഹർക്കത്ത് സുക്കൂനാവുന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ
വാവിന് ശേഷം, അഥവാ തസ്കുറൂൻ തൻദുറൂൻ, വാവ് മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുന്നു. അങ്ങനെയാവുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് അതാണ് മദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാ ഈ ആയത്തുകൾ ഒന്നുകൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 55-56 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും ഇല്ലാതെ, അഥവാ ഹർക്കത്തുകൾക്കോ മഹ്റജുകൾക്കോ മാറ്റങ്ങൾ വരാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർദി.
1: أعوذ بالله من الشيطان الرجيم.

0: മനപാഠം സമാപിക്കുന്നു.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, ഇനി ഹറമൈൻ ലൈവ്. പ്രഭാത നമസ്കാരത്തിൽ മദീനയിൽ നിന്നും

قلوبهم وإن الظالمين لفي شقاق بعيد.

0: ഹറമൈൻ ലൈബ് ഇവിടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അലിംറാൻ ഖലീഫ സുനൈജിയുടെ ഖിറാത്തായിരുന്നു ഇതുവരെ കേട്ടത്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന്റെ ആധികാരിക തഫ്സീറുകളെ മുൻനിർത്തി മലയാളത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് മലയാളികളെ സഹായിച്ച, ഖുർആൻ പഠനത്തിലേക്ക് മലയാളികൾക്ക് ഒരു വഴി തുറന്നു തന്ന മർഹൂം അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സൂറത്തു ഹിജർ 54 മുതൽ 71 വരെ വചനങ്ങളുടെ ഭാഷാന്തരമാണ് ഈ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
1: വചനം 54. ഖാല, അദ്ദേഹം പറഞ്ഞു, അബശ്ശർതുമൂനി, നിങ്ങളെനിക്കു സന്തോഷമറിയിക്കയോ, അലാ അമ്മസ്സനിയ, എന്നെ സ്പർശിച്ചതോടെ ബാധിച്ചതോടെ, അൽ കിബറു, വാർദ്ധക്യം, ഫബിമ, ഇനി എന്തിനെപ്പറ്റി, തുബശ്ശിറൂൻ, നിങ്ങൾ സന്തോഷമറിയിക്കുന്നു.
2: قال أبشرتموني على أن مسني الكبر فبما تبشرون.
3: അദ്ദേഹം പറഞ്ഞു, എന്നെ വാർദ്ധക്യം ബാധിച്ചതോടെ നിങ്ങൾ എനിക്ക് സന്തോഷവാർത്ത അറിയിക്കുകയോ, ഇനി എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സന്തോഷമറിയിക്കുന്നത്.
1: വചനം 55. ആലു, അവർ പറഞ്ഞു, ബശ്ശർനാക, ഞങ്ങൾ താങ്കൾക്കു സന്തോഷമറിയിച്ചിരിക്കുന്നു, ബിൽ ഹഖ്ബൈ, യഥാർത്ഥം കൊണ്ട്, ഫലാ തകുൻ, ആകയാൽ താങ്കളായിരിക്കരുത്, മിനൽ ഖാനിത്തീൻ, ആശമുറിഞ്ഞവരിൽ, നിരാശരിൽപ്പെട്ടവൻ.
2: ഖാലു ബശ്ശർനാക ബിൽ ഹഖ്ബി ഫലാ തകുൻ മിനൽ ഖാനിത്തീൻ.
3: അവർ പറഞ്ഞു, സംഭവിക്കാൻ പോകുന്ന യഥാർത്ഥത്തെക്കുറിച്ച് ഞങ്ങൾ താങ്കൾക്ക് സന്തോഷമറിയിച്ചിരിക്കുകയാണ്, അതിനാൽ താങ്കൾ ആശമുറിഞ്ഞവരിൽ പെട്ടുപോകരുത്.
1: വചനം 56. ഖാല, അദ്ദേഹം പറഞ്ഞു, വമയ്യഖ്നത്, ആർ ആശമുറിയും, മിർ റഹ്മത്തി, കാരുണ്യത്തെപ്പറ്റി, റബ്ബിഹി, തന്റെ റബ്ബിന്റെ, ഇല്ലദ്ദാലൂൻ, വഴിപിഴച്ചവരല്ലാതെ

0: അദ്ദേഹം പറഞ്ഞു, ആരാണ് തന്റെ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയുക വഴിപിഴച്ചവരല്ലാതെ?
1: വചനം 57. ഓല, അദ്ദേഹം പറഞ്ഞു, ഫമാ, എന്നാൽ ഇനി എന്താണ്? ഖതുബുക്കും, നിങ്ങളുടെ പ്രധാന വിഷയം, കാര്യം.

0: അയ്യുഹൽ മുർസലൂൻ, ഹേ അയക്കപ്പെട്ടവരെ, ദൂതന്മാരെ.
1: قال فما خطبكم ايها المرسلون.
2: അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ നിങ്ങളുടെ പ്രധാന വിഷയം എന്താണ് ഹേ ദൂതന്മാരെ?
3: ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭയപ്പാട് നീങ്ങുകയും മകനുണ്ടാവാൻ പോകുന്നുവെന്ന സന്തോഷവാർത്ത ലഭിക്കുകയും ചെയ്ത ശേഷം നിങ്ങളുടെ ഈ വരവിന്റെ പ്രധാന ഉദ്ദേശ്യം വേറെ എന്താണുള്ളതെന്ന് അദ്ദേഹം മലക്കുകളോട് അന്വേഷിക്കുകയാണ്.
0: വചനം 58. അവർ പറഞ്ഞു, ഇന്ന ഉർസിൽന, ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു, ഇല ഖൗമിൻ, ഒരു ജനതയിലേക്ക്, മുജ്രിമീൻ, കുറ്റവാളികളായ.
1: ഖാലൂ ഇന്ന ഉർസിൽന ഇലാ ഖൗമിൻ മുജ്രിമീൻ.
2: അവർ പറഞ്ഞു, ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു.
0: വചനം 59. ഇല്ല ആല, കുടുംബം ഒഴികെ, ആൾക്കാർ ഒഴികെ, ലൂത്തിൻ, ലൂത്തിന്റെ. ഇന്നാല മുനജ്ജൂഹും, നിശ്ചയമായും ഞങ്ങൾ അവരെ രക്ഷിക്കുന്നവരാണ്. അജ്മഈൻ, മുഴുവൻ, എല്ലാം.

0: ലൂത്തിന്റെ കുടുംബം ഒഴികെ. നിശ്ചയമായും അവരെ മുഴുവനും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നവരാകുന്നു.
1: വചനം 60. ഇല്ലം റഅതഹു, അദ്ദേഹത്തിന്റെ സ്ത്രീ ഒഴികെ, ഭാര്യ ഒഴികെ. ഖദ്ദർനാ, ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു. ഇന്നഹ, നിശ്ചയമായും അവൾ. ലമിനൽ ഗോബിരീൻ, ശിക്ഷയിൽ ശേഷിക്കുന്നവരിൽ പെട്ടവൾ എന്ന്.
2: ഇല്ലം റഅതഹു ഖദ്ദർനാ ഇന്നഹ ലമിനൽ ഗോബിരീൻ,
0: അദ്ദേഹത്തിന്റെ സ്ത്രീ അഥവാ ഭാര്യ ഒഴികെ അവൾ നിശ്ചയമായും അവശേഷിക്കുന്ന അഥവാ ശിക്ഷയിലകപ്പെടുന്നവരിൽ പെട്ടവളെന്ന് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു.
3: അവൾ ശിക്ഷയിൽ അകപ്പെടേണ്ടവളാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം ഞങ്ങൾ നടപ്പിൽ വരുത്തും. ലൂത്ത് അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നുള്ളതിൽ നിന്ന് അവൾ ഒഴിവാണ് എന്ന് സാരം. കുറ്റവാളികളായ ജനത ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ജനത തന്നെ. അവരുടെ തോന്നിയവാസത്തെയും ദുഷ്ടതയെയും കുറിച്ച് സൂറത്ത് ഹൂദിലും മറ്റും വിവരിച്ചിട്ടുണ്ടല്ലോ.
1: വചനം 61. ഫലമ്മാ ജാഅ, അങ്ങനെ വന്നപ്പോൾ, എന്നിട്ട് വന്നപ്പോൾ. ആല ലൂത്തിൻ, ലൂത്തിന്റെ കുടുംബത്തിൽ, ആൾക്കാരിൽ. അൽ മുർസലൂൻ, ദൂതന്മാർ.
2: ഫലമ്മാ ജാഅ ആല ലൂത്തിൽ മുർസലൂൻ,
0: അങ്ങനെ ലൂത്തിന്റെ കുടുംബത്തിൽ ആ ദൂതന്മാർ വന്നപ്പോൾ.
1: വചനം 62. ഖാല, അദ്ദേഹം പറഞ്ഞു. ഇന്നക്കും ഖൗമുൻ, നിങ്ങൾ ഒരു ജനമാണ്. മുൻകറൂൻ, അറിയപ്പെടാത്ത, അപരിചിതരായ.
2: ഖാല ഇന്നക്കും ഖൗമും മുൻകറൂൻ,
0: അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപരിചിതരായ ഒരു ജനം, അഥവാ നിങ്ങളെ മനസ്സിലായില്ല.
1: വചനം 63. ഖാലു, അവർ പറഞ്ഞു. ബൽ ജിനാക, പക്ഷേ എങ്കിലും ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ബിമ, യാതൊന്നും കൊണ്ട്. കാനു, അവരായിരിക്കുന്നു. ഫീഹി, അതിൽ, അതിനെപ്പറ്റി. എം ടെറൂൻ, സന്ദേഹപ്പെട്ടുകൊണ്ടിരിക്കുക, സംശയപ്പെട്ടുകൊണ്ടിരിക്കുക.
2: ഖാലു ബൽ ജിനാക ബിമാ കാനു ഫീഹി എം ടെറൂൻ,
0: അവർ പറഞ്ഞു, ശരി, പക്ഷേ ഇവർ അഥവാ ഈ ജനങ്ങൾ യാതൊന്നിൽ സന്ദേഹപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ, അതും കൊണ്ട് ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്.
1: വഅതൈനാക, ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വരികയും ചെയ്തിരിക്കുന്നു. ബിൽ ഹഖ്, യഥാർത്ഥവും കൊണ്ട്. വഇന്ന, ഞങ്ങൾ. ലസാദിഖൂൻ, സത്യം പറയുന്നവർ തന്നെ.
2: وَأَتَيْنَاكَ بِالْحَقِّ وَإِنَّا لَصَادِقُونَ,
0: ഞങ്ങൾ താങ്കൾക്ക് യാഥാർത്ഥ്യവുമായി വന്നിരിക്കുന്നു. നിശ്ചയമായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു.
3: ഞങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയോ ഭയപ്പെടുകയോ വേണ്ടതില്ല. നിങ്ങളുടെ ഈ ജനത അള്ളാഹുവിന്റെ ശിക്ഷയിൽ വിശ്വാസവും ഭയവുമില്ലാത്തവരും നിങ്ങളുടെ ഉപദേശങ്ങളെ ധിക്കരിക്കുന്നവരുമാണല്ലോ. അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കുമാറുള്ള ഒരു ശിക്ഷ അവർക്ക് നൽകുവാൻ വേണ്ടി അള്ളാഹു അയച്ച ദൂതന്മാരാണ് ഞങ്ങൾ. ആ ശിക്ഷ ഇതാ സംഭവിക്കാൻ പോകുന്നു, അതിൽ സംശയിക്കുവാനൊന്നുമില്ല എന്നു താൽപര്യം. മലക്കുകൾ തുടർന്നു.
1: വചനം 65. ഫഅസ്രി, അതിനാൽ രാവു യാത്ര ചെയ്യുക. ബി അഹ്ലിക, താങ്കളുടെ ആൾക്കാരെയും കൊണ്ട്, കുടുംബത്തെയും കൊണ്ട്. ബി ഖിത്ഇൻ, ഒരു അംശത്തിൽ. മിനൽ ലൈലി, രാത്രിയിൽ നിന്ന്. വത്തബിഉ, താങ്കൾ പിന്തുടരുകയും ചെയ്യുക. അദ്ബാറഹും, അവരുടെ പിൻഭാഗങ്ങളിൽ, പിന്നാലെ. വലാ യൽതഫിത്, തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്. മിങ്കും, നിങ്ങളിൽ നിന്ന്. അഹദുൻ, ഒരാളും. വംദോ, നടന്നു പോകുകയും ചെയ്യുവീൻ. ഹൈസു തുമറൂൻ, നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നിടത്തേക്ക്.
2: فأسر بأهلك بقطع من الليل واتبع أدبارهم ولا يلتفت منكم أحد وامضوا حيث تؤمرون.
0: അതിനാൽ താങ്കൾ താങ്കളുടെ ആൾക്കാരെ അഥവാ കുടുംബത്തെയും കൊണ്ട് രാത്രിയിൽ നിന്നുള്ള ഒരംശത്തിൽ അഥവാ പ്രഭാതത്തിന് മുമ്പായി യാത്ര ചെയ്തു കൊള്ളുക. അവരുടെ പിന്നാലെ താങ്കൾ അനുഗമിക്കുകയും ചെയ്യുക. നിങ്ങളിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്. നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നിടത്തേക്ക് നിങ്ങൾ നടന്നുപോയി കൊള്ളുകയും ചെയ്യുക.
3: വിശദീകരണത്തിന് സൂറത്ത് ഹൂദ് 81 വചനവും വ്യാഖ്യാനവും നോക്കുക. അല്ലാഹു പറയുന്നു,
1: വചനം 66, വഖദൈന, നാം വിധിച്ചു കൊടുത്തു, തീരുമാനം ചെയ്തു കൊടുത്തു, ഇലൈഹി, അദ്ദേഹത്തിന്, ദാലികൽ അംറ, ആ കാര്യം, അന്നജാബിറ, പിൻഭാഗം എന്ന്, മൂട് എന്ന്, ഹാഉലായി, ഇക്കൂട്ടരുടെ, മഖ്തൂഉൻ, മുറിക്കപ്പെടുന്നതാണ് എന്ന്, ഛേദിക്കപ്പെടുന്നതാണെന്ന്, മുസ്ബിഹീൻ, അവർ പ്രഭാതവേളയിലായിരിക്കേ.

0: ആ കാര്യം അദ്ദേഹത്തിന് അഥവാ ലൂത്തിന് നാം തീരുമാനം ചെയ്തു കൊടുത്തു. ഇവർ പ്രഭാതവേളയിലായിരിക്കെ ഇക്കൂട്ടരുടെ മൂട് മുറിക്കപ്പെടുന്ന അഥവാ ഇവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതാണെന്ന്.
1: വചനം 67. വന്നു അഹ്ലുൽ മദീനത്തി, പട്ടണത്തിലെ ആൾക്കാർ, പട്ടണവാസികൾ, യസ്തബ്ഷിറൂൻ, അവർ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്.
0: ആ പട്ടണത്തിലെ ആൾക്കാർ സന്തോഷം പ്രകടിപ്പിച്ചും കൊണ്ടുവന്നു.
2: ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ വീട്ടിൽ സുന്ദരന്മാരും ചെറുപ്പക്കാരുമായ ചില അതിഥികൾ വന്നിട്ടുണ്ടെന്ന് തെമ്മാടികളായ ആ ജനത അറിഞ്ഞു. അവർക്കത് വളരെ സന്തോഷമായി. തങ്ങളുടെ മൃഗീയമായ വികാര നിവൃത്തിക്ക് അവരെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അദ്ദേഹത്തെ സമീപിച്ചു. അതിനെപ്പറ്റിയാണ് ഈ പറഞ്ഞത്. ഈ രംഗവും അവരും ലൂത്ത് അലൈഹിസ്സലാം നബിയും തമ്മിൽ നടന്ന സംസാരവും സൂറത്ത് ഹൂദിൽ വിവരിച്ചിട്ടുണ്ടല്ലോ.
1: വചനം 68. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാഉലായി, നിശ്ചയമായും ഇവർ, ദൈഫീ, എന്റെ അതിഥികളാണ്, ഫലാ തഫ്ദഹൂൻ, അതിനാൽ എന്നെ നിങ്ങൾ വഷളാക്കരുത്.
3: ഖാല ഇന്ന ഹാഉലായി ദൈഫീ ഫലാ തഫ്ദഹൂൻ.
0: അദ്ദേഹം അഥവാ ലൂത്ത് പറഞ്ഞു, നിശ്ചയമായും ഇവർ എന്റെ അതിഥികളാണ്, അതിനാൽ എന്നെ നിങ്ങൾ വഷളാക്കരുത്.
1: വചനം 69. വത്തഖൂ, സൂക്ഷിക്കുകയും ചെയ്വീൻ, അല്ലാഹ, അല്ലാഹുവിനെ, വലാ തുഹ്സൂനി, എന്നെ അപമാനിക്കുകയും അരുത്.
3: വത്തഖുല്ലാഹ വലാ തുഹ്സൂൻ,
0: നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ, എന്നെ അപമാനിക്കുകയും അരുത്.
2: അതിഥികൾ മലക്കുകളാണെന്ന് ലൂത്ത് അലൈഹിസ്സലാം അറിയുന്നതിന് മുമ്പാണ് ഈ വാക്കുകൾ അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞതെന്ന് സൂറത്ത് ഹൂദിൽ നിന്ന് വ്യക്തമാകുന്നു. പക്ഷേ തങ്ങൾ അള്ളാഹുവിനാൽ അയക്കപ്പെട്ടവരാണെന്ന് ലൂത്ത് അലൈഹിസ്സലാമിനോട് പ്രസ്താവിച്ച വിവരം പറഞ്ഞതിനു ശേഷമാണ് ഈ രംഗം ഇവിടെ വിവരിച്ചതെന്നു മാത്രം. സംഭവങ്ങൾ വിവരിക്കുമ്പോൾ അതിന്റെ ഓരോ വശവും ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ ഉദ്ധരിക്കുകയെന്ന സമ്പ്രദായം ഖുർആനിൽ പലപ്പോഴും സ്വീകരിക്കപ്പെടാറില്ല. ഇതിനെപ്പറ്റി മുഖവുരയിൽ വിവരിച്ചിട്ടുള്ളത് ഓർക്കുക.
1: വചനം 70. ആലു, അവർ പറഞ്ഞു, അവലം നൻഹക്, ഞങ്ങൾ നിന്നോട് വിരോധിച്ചിട്ടുമില്ലേ, അനിൽ ആലമീൻ, ലോകരെ പറ്റി.
3: ഖാലൂ അവലം നൻഹക അനിൽ ആലമീൻ,
0: അവർ അഥവാ പട്ടണത്തിലെ ആൾക്കാർ പറഞ്ഞു, ലോകരെക്കുറിച്ച് ഞങ്ങൾ നിന്നോട് വിരോധിച്ചിട്ടുമില്ലേ.
1: വചനം 71. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാഉലായി, ഇവർ ഇദാ, ബനാതീ, എന്റെ പുത്രിമാരാണ്, എന്റെ പെൺമക്കൾ, ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ, ഫാഇലീൻ, ചെയ്യുന്നവർ.
3: ഖാല ഹാഉലായി ബനാതീ ഇൻകുന്തും ഫാഇലീൻ,
0: അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ പെൺമക്കൾ, അഥവാ അവരെ ഞാൻ വിവാഹം കഴിച്ചു തരാം, നിങ്ങൾ വല്ലതും ചെയ്യുന്നവരാണെങ്കിൽ.
2: പുറമേ നിന്ന് വരുന്ന ആളുകളെ പിടികൂടി നീചവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുക ആ ദുഷ്ടജനങ്ങളുടെ പതിവായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അവരുടെ കയ്യേറ്റത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ലൂത്ത് അലൈഹിസ്സലാം നബി അവർക്ക് അഭയം നൽകലും പതിവുണ്ടായിരുന്നു. അതിനെപ്പറ്റി ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ നേരെ ആ ജനങ്ങൾക്ക് അമർഷവും പ്രതിഷേധവും ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ആർക്കും അഭയം നൽകരുതെന്ന് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതാണ് ലോകരെക്കുറിച്ച് ഞങ്ങൾ നിന്നോട് വിരോധിച്ചിട്ടുമില്ലേ എന്ന് അവർ പറയുവാൻ കാരണം. കൂടിയേ കഴിയൂ എങ്കിൽ, എന്റെ ഉപദേശം വല്ലതും നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. എന്റെ പെൺമക്കളിതാ, അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. എന്നാലും എന്റെ വീട്ടിൽ വന്ന അതിഥികളെ മാനഭംഗവും അക്രമവും ചെയ്ത് എന്നെ നിങ്ങൾ വഷളാക്കരുത് എന്നൊക്കെ അദ്ദേഹം അവരോട് പറഞ്ഞു നോക്കി. അവരുണ്ടോ അതിന് ചെവി കൊടുക്കുന്നു?
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്ർ 54 മുതൽ 71 വരെ വചനങ്ങളുടെ ഭാഷാന്തരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം, സൂറ സോഫാത്ത്, വചനം 12. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽമുർസലീൻ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം فَاسْتَفْتِهِمْ أَهُمْ أَشَدُّ خَلْقًا أَمْ مَنْ خَلَقْنَا إِنَّا خَلَقْنَاهُمْ

0: ലാസിബ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിൻ്റെ 11-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. 11-ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും ഒരു ചുരുങ്ങിയ വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. ഫസ്തഫ്തിഹിം, അള്ളാഹു പ്രവാചകൻ തിരുമേനിയോട് പറയുകയാണ്, നബിയെ, നിങ്ങൾ അവരോട് അഭിപ്രായം ചോദിക്കുക, അഭിപ്രായം ആരായുക. അഹും, അവരാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിപ്പിൽ ഏറ്റവും ശക്തമായത്. അം മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാണോ. ഇന്ന ഖലഖനാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൻ ലാസിബ്, ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഈ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു വിശ്വാസ കാര്യമാണ് പരലോകവിശ്വാസം. പരലോകവിശ്വാസത്തിൻ്റെ യുക്തിഭദ്രത, അതാണ് ഈ ആയത്തിലും ഇതുപോലെയുള്ള ആയത്തുകളിലൂടെയും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള അഥവാ തൗഹീദിലുള്ള വിശ്വാസക്കുറവ് അല്ലെങ്കിൽ അവിശ്വാസം, അത് കഴിഞ്ഞാൽ മക്കാ മുശ്രിക്കുകൾ ഏറ്റവും കൂടുതൽ അവിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ തർക്കിച്ചിരുന്നത് പരലോകവിശ്വാസത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അവരുടെ ആ വിദണ്ഡവാദങ്ങൾക്ക്, പൊള്ളയായ അവരുടെ വാദങ്ങളെ തുറന്നെതിർക്കുന്ന, വളരെ യുക്തിഭദ്രമായി അതിന് മറുപടി പറയുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതാണ് ഈ വചനത്തിനും നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു, മരണത്തിന് ശേഷം വീണ്ടും ഒരു പുനഃസൃഷ്ടി അതൊരിക്കലും സാധ്യമല്ല എന്ന വാദമാണ് മക്കയിലെ മുശ്രിക്കുകളും ഇന്നും പല ഭൗതികവാദികളും വാദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ വാദത്തിന് വല്ല യുക്തിയുടെ പിൻബലവുമുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിയുടെ പിൻബലവുമുണ്ടോ, ആ വാദത്തിന് യാഥാർത്ഥ്യവുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചിന്തിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഉദാഹരണമായി സൂറത്ത് യാസീനിൽ കാണാം, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലഖ മിസ്ലഹും ബല വഹുവൽ ഖല്ലാഖുൽ അലീം. ഈ ആയത്തിനും അല്ലാഹു ചോദ്യം ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അല്ലേ, ബിഖാദിരിൻ, കഴിവുള്ളവനല്ലേ, അല അൻ യഖ്ലഖ മിസ്ലഹും, അവരുടെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ലേ. ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, അവയെ സംരക്ഷിക്കുന്ന ആ അള്ളാഹുവിന് അവയെ അപേക്ഷിച്ച് ഏറെ ദുർബലന്മാരായ, ഏറെ ബലഹീനരായ ഈ മനുഷ്യരെ സൃഷ്ടിക്കൽ അത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ലല്ലോ. തുടർന്ന് പറയുന്നു, വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ മഹാസൃഷ്ടാവ് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള വളരെ പരിമിതമായ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു സൃഷ്ടിയെയോ സൃഷ്ടിക്കുന്നവനല്ല, എല്ലാം പരമാണു മുതൽ ഈ പ്രപഞ്ചം അതിലെ സകല ചരാചരങ്ങളെയും വലുതുമായ ചെറുതുമായ എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെയുള്ളവന് ഈ മനുഷ്യരെ സൃഷ്ടിക്കാൻ എന്തു പ്രയാസമാണുള്ളത്. സൂറത്തുൽ അഹ്കാഫിൽ കാണാം, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അവർ കാണുന്നില്ലേ, തീർച്ചയായും അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്നുമാത്രമല്ല വലം യഇയ, അവന് ക്ഷീണം ബാധിച്ചിട്ടില്ല. ബിഖൽഖിഹിന്ന, ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതുകൊണ്ട് അള്ളാഹുവിന് ക്ഷീണം ബാധിച്ചിട്ടില്ല. ചില മതവിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ അങ്ങനെ വാദിക്കാറുണ്ട്, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് പിന്നെ വിശ്രമിക്കാനിരുന്നു എന്ന്. നഅ്ഊദുബില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ക്ഷീണം ബാധിക്കുക എന്നൊരവസ്ഥ ഇല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ, അങ്ങനെയുള്ളവൻ കഴിവുള്ളവനല്ലേ. അല അൻ യുഹ്യിയൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ. ആ ചോദ്യം യഥാർത്ഥത്തിൽ തഖരീരിയായ ചോദ്യമാണ്. അള്ളാഹു അത് സ്ഥാപിക്കുകയാണ്. തീർച്ചയായും ഇതെല്ലാം സൃഷ്ടിച്ച, ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹു മരണപ്പെട്ടവരെ സൃഷ്ടിക്കൽ, അള്ളാഹു അവന് അതിന് കഴിവുള്ളവൻ തന്നെയാകുന്നു. ബല, അതെ, ഇന്നഹു, തീർച്ചയായും അവൻ. അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെയാകുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളെ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു, പിന്നെ ഒരു ജീവിതം എന്നത് അസംഭവ്യമാണ്, എല്ലും മണ്ണുമൊക്കെയായി മാറിയതിനു ശേഷം, തീർത്തും ജീർണിച്ചതിനു ശേഷം പിന്നെ ഒരു പുനഃസൃഷ്ടി എന്നത് അത് സാധ്യമല്ല എന്ന് വാദിക്കുന്നവർക്കുള്ള വളരെ കൃത്യമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ വചനത്തിൽ എടുത്തു പറയുന്നത്. മാത്രമല്ല, അള്ളാഹു തന്നെ ഈ സൂറത്തിലെ മറ്റൊരു വചനത്തിൽ പറഞ്ഞു, ഇന്ന ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൽ ലാസിബ്, പശിമയുള്ള അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്ന്. മുഫസ്സിറീങ്ങൾ പറയുന്നു, വഇദാ ഖലഖനാകും ഔവല മറ, ആദ്യ തവണ നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഫകൈഫ നുഅജിസു അൻ നഖ്ലുഖഹും മറത്തൻ സാനിയ, വീണ്ടും ഒരു സൃഷ്ടി നടത്താൻ, രണ്ടാമതുമൊന്ന് സൃഷ്ടിക്കാൻ അള്ളാഹു എങ്ങനെയാണ് അശക്തനാകുന്നത്? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലിദാലിക ഖാൽ വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. വിശുദ്ധ ഖുർആനിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൽ ഖുർആനു യുഫസ്സിറു ബഅദുഹു ബഅദാ, ഖുർആനിലെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ വിശദീകരിക്കുന്നു എന്ന് മുഫസ്സിറീങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് നാം പഠിക്കുന്ന, നാം കേൾക്കുന്ന വചനത്തെ വളരെ കൃത്യമായും ആഴത്തിനും മനസ്സിലാക്കാൻ സഹായകമാണ് അള്ളാഹു മറ്റു പല ഭാഗത്തും എടുത്തു പറഞ്ഞ വചനങ്ങൾ. ഈ കേൾപ്പിച്ച വചനം സൂറത്തുൽ വാഖിയയിലെ വചനമാണ്. വലഖദ് അലിംതും, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അന്നശ്അതൽ ഊലാ, ആദ്യ സൃഷ്ടിപ്പ്, ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചത്, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളെ അംഗീകരിക്കുന്നു. ഫലൗലാ തദക്കറൂൻ, അപ്പോൾ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, നിങ്ങൾ ആലോചിക്കാത്തത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ സൃഷ്ടിച്ച ആ അള്ളാഹുവിന് വീണ്ടും ഒരു സൃഷ്ടി നടത്തൽ എങ്ങനെയാണ് അസാധ്യമാവുക, എങ്ങനെയാണ് അതിന് അള്ളാഹു അശക്തനാണെന്ന് നിങ്ങൾ പറയുക, അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. അതേപോലെ തന്നെ സൂറത്തുൽ റൂമിലും സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു ഈ കാര്യം ചിന്തയുള്ള, ബുദ്ധിയുള്ള ഏത് മനുഷ്യൻ്റെയും ചിന്തയെ തട്ടിയുണർത്തുന്ന തരത്തിൽ എടുത്തു പറയുകയാണ്. ഖുൽ സീറൂഫിൽ അർദ്, നബിയെ നിങ്ങൾ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുവീൻ. ഫൻദുറു കൈഫ ബദ അൽ ഖൽഖ, എന്നിട്ട് നിങ്ങൾ നോക്കുക, നോക്കിക്കാണുക എങ്ങനെയാണ് അവൻ സൃഷ്ടി ആരംഭിച്ചതെന്ന്. ഏതൊരു സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിയെ എങ്ങനെ അവൻ ആരംഭിച്ചു, എങ്ങനെ സൃഷ്ടി ആരംഭിച്ചു എന്ന്. എന്നിട്ടോ, സുമ്മല്ലാഹു യുൻഷി ഉന്നശ്അതൽ ആഖിറ, പിന്നെ അള്ളാഹു രണ്ടാമതൊരു ഉണ്ടാക്കൽ ഉണ്ടാക്കുന്നു. ആദ്യം ഉണ്ടാക്കിയത് നിങ്ങൾ കാണുന്നുണ്ട്, എങ്ങനെയാണ് അത് അള്ളാഹു ഉണ്ടാക്കിയത്? ആ അള്ളാഹുവിന് വീണ്ടും ഒരു സൃഷ്ടി നടത്തൽ എങ്ങനെയാണ് പ്രയാസകരമായി മാറുക? അങ്കബൂത്ത് സൂറത്തിലെ 20-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു റൂമിൽ കാണാം, അവനാകുന്നു സൃഷ്ടി ആരംഭിച്ചവൻ, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു, അഥവാ മരിച്ചതിനു ശേഷം അവൻ വീണ്ടും അതിനെ സൃഷ്ടിക്കുന്നു.
1: വഹുവ അഹുവനു അലൈ,
0: അങ്ങനെ പുനഃസൃഷ്ടി നടത്തൽ അവന് ഏറെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഖുർആനിലെ 30-ാമത്തെ സൂറത്തായ സൂറത്തു റൂമിലെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുകയാണ്. സാധാരണ നമ്മൾക്കൊക്കെ സുപരിചിതമായ സൂറത്ത് യാസീനിൽ കാണാം,
1: വദറബലനാ മസലൻ വനസിയ ഖൽഖ,
0: അവർ നമുക്ക് ഉദാഹരണം പറയുന്നു, അവരുടെ സൃഷ്ടിയെ അവർ മറന്നുകളയുകയും ചെയ്യുന്നു.
1: ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം,
0: എന്നിട്ട് ധിക്കാരിയായ മനുഷ്യൻ ചോദിക്കുന്നു, എല്ലുകൾ ജീർണിച്ചതിനു ശേഷം ആരാണ് അവയെ വീണ്ടും ജീവിപ്പിക്കുക? അള്ളാഹുവിന്റെ മറുപടി,
1: ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ ഔവല മറ,
0: ഖുൽ നബിയെ പറയുക,
1: യുഹ്യീഹ
0: ആ ജീർണിച്ച എല്ലുകളെ ജീവിപ്പിക്കും,
1: അല്ലദീ അൻശഅഹാ ഔവല മറ,
0: ആരാണോ അതിനെ ആദ്യമുണ്ടാക്കിയത് അവൻ തന്നെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എല്ലുകളെ വീണ്ടും ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു.
1: വഹുവ ബികുല്ലി ഖൽഖിൻ അലീം,
0: എല്ലാ സൃഷ്ടിയെയും അവൻ നന്നായി അറിയുന്നു. സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നാം ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാഫാത്തിലെ 11-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നു, നബി അവരോട് ചോദിക്കുക, സൃഷ്ടിയിൽ അവരാണോ ഏറ്റവും ശക്തമായത്, അതല്ല നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാണോ? എന്നിട്ട് പറയുന്നു, തീർച്ചയായും നാം അവരെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. തുടർന്ന് 12-ാമത്തെ വചനത്തിൽ,
1: ബൽ അജിബ്ത വയസ്ഖറൂൻ,
0: ബൽ പക്ഷേ, എന്നാൽ,
1: അജിബ്ത
0: താങ്കൾ അത്ഭുതപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു.
1: വയസ്ഖറൂൻ
0: അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിൽ രണ്ട് ഖിറാഅത്തുകൾ പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ കാരിഉകൾ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഒന്ന്,
1: ബൽ അജിബ്തു
0: എന്നും അംഗീകരിക്കപ്പെട്ട ഖിറാഅത്തുണ്ട്. അഥവാ അജിബ്തു എന്ന് പറയുമ്പോൾ ആ ളമീർ മടങ്ങുന്നത് അല്ലാഹുവിലേക്കാണ്. എന്നാൽ നാം ആശ്ചര്യപ്പെട്ടിരിക്കുന്നു, അഥവാ മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നാം അത്ഭുതപ്പെടുന്നു. അതേപോലെ തന്നെ
1: വയസ്ഹറൂൻ
0: അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു,
1: യാ നബിയ്യന മിൻ ഖുദ്റത്തി റബ്ബിക് അലാ ഇഹ്യാഇൽ മൗത,
0: നബിയെ താങ്കൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു, എന്ത് കാര്യത്തിൽ? അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും ശക്തിയുടെയും കാര്യത്തിൽ. മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ താങ്കൾക്ക് അത്ഭുതമുണ്ട്, താങ്കൾ ആശ്ചര്യപ്പെടുന്നു. എന്നാൽ അവരാകട്ടെ,
1: വയസ്ഹറൂൻ മിൻ ഖൗലിക് ഇന്നല്ലാഹ യുഹ്യി,
0: താങ്കൾ പറഞ്ഞ കാര്യത്തിലാണ് അവർക്ക് സംശയം. ഇന്നല്ലാഹ യുഹ്യിൽ മൗത, തീർച്ചയായും അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ കാര്യത്തിൽ അവർ സംശയാലുക്കളാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള, മഹാനായ മുഫസ്സിർ, അദ്ദേഹം പറയുന്നു,
1: ബൽ അജിബ്ത യാ മുഹമ്മദ്
0: സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ താങ്കൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു.
1: മിൻ തക്സീബിഹിം,
0: അവരുടെ നിഷേധത്തിൻ്റെ കാര്യത്തിൽ.
1: ഇൻകാരിഹിമുൽ ബഅസ്,
0: മരണശേഷമുള്ള ജീവിതത്തെ അവർ നിഷേധിക്കുന്നതിലും താങ്കൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു.
1: വഅജബ മിൻ ഇൻകാരിഹിം അന്നഹും യസ്തഹ്സിഊനക വയസ്ഖറൂന മിൻ ഖൗലിക്,
0: അതേപോലെ തന്നെ അല്ലാഹുവിലേക്കത് ചേർത്തി പറയുമ്പോൾ അല്ലാഹു അവൻ ആശ്ചര്യപ്പെടുന്നു, അവൻ അത്ഭുതപ്പെടുന്നു. ഏത് കാര്യത്തിൽ? അല്ലാഹുവിൻ്റെ റസൂൽ മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിനെ അവർ നിഷേധിക്കുന്ന കാര്യത്തിൽ അതിൽ അല്ലാഹു ആശ്ചര്യപ്പെടുന്നു. ഈ തരത്തിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. ബൽ അജിബ്ത എന്ന് പറഞ്ഞാൽ ഫയഊദു ളമീറു അലാ റസൂലില്ലാ, താങ്കൾ ആശ്ചര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മടങ്ങുന്നത്, ആ ളമീറു മടങ്ങുന്നത് പ്രവാചകനിലേക്കാകുന്നു. എന്നാൽ ബൽ അജിബ്തു എന്ന് പറയുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ളമീറു മടങ്ങുന്നത് അള്ളാഹുവിലേക്കാകുന്നു. ഹദീസിൽ കാണാം, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിൽ കുറച്ച് കഫം എടുത്ത് എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഖാലല്ലാഹു തആല യബ്ന ആദം, അള്ളാഹു പറഞ്ഞിരിക്കുന്നു മനുഷ്യ, അന്ന തുഅജിസനി, നീ എങ്ങനെയാണ് എന്നെ അശക്തനാക്കുക, എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ നീ എങ്ങനെ പറയും. വഖദ് ഖലഖ്തുക മിൻ മിസ്ലി ഹാദാ, ഇതുപോലെയുള്ള ഒരു ദ്രാവകത്തിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് പ്രവാചകൻ തിരുമേനി ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആശ്ചര്യം കാണിക്കൽ അല്ലെങ്കിൽ പരിഹസിക്കൽ, അള്ളാഹു മരണശേഷം വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിൽ പരിഹസിക്കൽ, യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള കാര്യങ്ങളെ യഥാർത്ഥമായ രൂപത്തിൽ നോക്കിക്കാണുന്ന യാതൊരാൾക്കും ഭൂഷണമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇന്നും ഇതിനൊക്കെ പരിഹസിക്കുന്ന മതത്തെയും മതത്തിൻ്റെ വിശ്വാസങ്ങളെയുമൊക്കെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നാം ദീൻ പഠിക്കുകയും ഖുർആൻ ഉൾക്കൊള്ളുകയും ആ വിശ്വാസങ്ങൾ, ഖുർആൻ ഉദ്ഘോഷിക്കുന്ന മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറ സോഫത്ത്, വചനം 12, ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തു സുഖ്റുഫ് 46 മുതൽ 89 വരെ വചനങ്ങൾ.

0: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. തൻസീൽ സൂറ യൂസഫ്, സൂറ റഅദ്. പാരായണം അഷ്ഷൈഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂസഫ്, സൂറ റാദ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ യൂസഫ് 85 മുതൽ 100 കൂടിയ വചനങ്ങൾ. പാരായണം അഷേഖ് നാസിർ അൽ ഖത്തമി.
3: أعوذ بالله من الشيطان الرجيم.
4: قالوا تالله تفتأ تذكر

خير المحسنين. قال أنا يوم

أجدني ولما فصلت العير قال أبوهم إني لأجد ريح يوسف

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ യൂസുഫിലെ 85 മുതൽ 100 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് നാസിർ അൽ ഖത്തമി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ പ്രവേശിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈം. ലോക പ്രശസ്തരായി മാറിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തു ത്വാരിഖ് സൂറത്തുൽ അഅല. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളോ ജസാക്കള്ളാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തു ത്വാരിഖ്, സൂറത്തുൽ ആല എന്നീ സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കൾ കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉം പൂർണ്ണമായി കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ നാലാമത്തെ ജുസ്ഇൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് മാഹിർ അൽ മുഅക്കലി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ ജുസ്ഇന്റെ പൂർണ്ണ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മാഹിർ അൽ മുഅക്കലി.
1: أعوذ بالله من الشيطان الرجيم.

0: فقد تقطع بينكم وضل عنكم ما كنتم تزعمون.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ അൻആമിലെ 74 മുതൽ 94 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. പാരായണം ശൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജു

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ, ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽഹാഖ 13 മുതൽ 37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറഖ്.
2: أعوذ بالله من الشيطان الرجيم.

0: ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ഗാഫിർ. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3, 3.5 പേജുള്ള 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. ഷൈത്താനുർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹ وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير അവിടെ എന്താണ് സമീഉൻ? ബ
3: ഇദ്ഗാം
2: ഇഖ്ലാബ്, അതായത് തൻവീനിന് ശേഷം ബ ആണ്. നൂൻ സാക്കിനക്കോ തൻവീനോ ശേഷം ബ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടുകൂടി. അപ്പോൾ സമീഉം ബസീർ,
3: സമീഉം ബസീർ,
2: ബസീർ. അല്ലദീന യുളാഹിറൂന മിൻകും, മിൻകും ഇഖ്ഫാ. നൂനസാക്കിനു ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും, രണ്ട് മിൻകും എന്നതിലെ മീം മിന്നിലെ മീം, രണ്ട് മീം ഒന്നിച്ചു വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീം, മിൻ നില മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മിൻകും മി അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ, അങ്ങനെ പിന്നെ മദ്ദുണ്ട് അല്ലേ. മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, എല്ലാം ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിൻ നിസാഇഹിം,
3: മിൻകും മിൻ നിസാ,
2: വീണ്ടും അതാ നിസാ ഇഹിമ്മ, അതും മണിക്കണം. പിന്നെ ഹുന്ന, അതും മൊത്തത്തിൽ നല്ലോ ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്തിഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇലഹാർ, നൂനസാക്കിനു ശേഷം ഹംസേൺ, ഹംസേൺ. അപ്പോൾ ഇലഹാർ, ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലാഇ അല്ലേ, നോട്ടെ. ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലാഇ, അതെ ഇല്ലല്ലാഇ വലദ്നഹും, വലദ്നഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇത് കാമ്പി കുന്ന, തൻവിന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ വ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ, അഫുവൻ ഗഫൂർ. അവിടെ എന്താ തൻവീൻ ശേഷം ഗാ, അപ്പോൾ ഇലഹാർ, ഇലഹാർ, ഇലഹാർ എടാ, അഫുവൻ ഗഫൂർ. പിന്നെ മുസാഫ്, മുസാഫ് നോക്ക്, അഫുവൻ ഗഫൂർ. പിന്നെ വല്ലദീന യുളാഹിറൂന മിൻ നിസ, അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ മദ് നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبة م تنوين شاشة ميم بنا من قبل, من قبل انت إخفاء,
3: إخفاء
2: إخفاء الله مني كنا أبا മദ് കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
3: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
3: قد سمع

0: ആത്തീഹിം
1: ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാ ഈ വലദ്നഹും

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറ ഇബ്രാഹിം, സൂറ ഹിജ്ർ, സൂറ നഹൽ 1 മുതൽ 79 കൂടിയ വചനങ്ങൾ. പാരായണം അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അഹ്സൻ തുയാനി, പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഇബ്രാഹിം, സൂറ ഹിജ്ർ, സൂറ നഹൽ 1 മുതൽ 79 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ,
2: നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമി
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറ ബക്കറ 44 മുതൽ 46 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 56 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് 57-ാമത്തെ ആയത്താണ് എടുക്കുന്നത്.

ഇൻഷാല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വവല്ലൽന വവല്ലൽന, വാദിൻ്റെ ഉച്ചാരണം നമ്മൾ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത്, അറ്റത്ത്, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ അറ്റത്ത്, അതുപോലെ അത് ഹെവി ലെറ്ററാണ്, മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വ വ, ഒന്നുകൂടെ പറഞ്ഞാൽ സ ഉച്ചരിക്കുമ്പോൾ, സുമ്മ എന്നതിലെ സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ കുറച്ച് പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം. അതുപോലെ രാല്, രാലിക്ക എന്നതിലെ രാൽ ഉച്ചരിക്കുന്ന സമയത്ത് സ ഉച്ചരിക്കുന്ന അത്ര തന്നെ നാവിൻ്റെ അറ്റം പുറത്തോട്ട് നിൽക്കേണ്ട, കുറച്ചും കൂടെ ബാക്കോട്ടായിരിക്കും. അതേസമയം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കും. ശേഷം വാദ്, പാന് പുള്ളിയിട്ട വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം പൂർണ്ണമായിട്ടും പല്ലുകൾക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കും, അഥവാ പല്ലുകളുടെ അറ്റത്ത് നാവിൻ്റെ അറ്റം. അതേസമയം വാദ് ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വ വ വ വി വു അവ്. വാദ് പലപ്പോഴും ഉച്ചരിക്കുന്നത് ല എന്ന രൂപത്തിലാണ്. പലപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അഥവാ തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റു മഖ്റജിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകൾ, അക്ഷരങ്ങളുടെ ഉച്ചാരണം കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ പലപ്പോഴും അള്ളാഹു എന്ന ഉച്ചരിക്കുന്ന ആ ഒരു ശബ്ദം, അതുപോലെ തന്നെ വാലിമീൻ എന്നതിലെ വാദ്, അവിടെയും ലാലിമീൻ അള്ളാഹു ഉണ്ട, അള്ളാഹു എന്ന ശബ്ദവും അതുപോലെ ലാലിമീൻ എന്ന ശബ്ദവും അവിടെയൊക്കെ ഒരേ രൂപത്തിലാണ്. അതേപോലെ തന്നെ സാദിന് പുള്ളിയിട്ട ദ്വാദും, ഇതും അതിൻ്റെ ശബ്ദവും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരേ രൂപത്തിലായിരിക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം, വാദ് ഇതുപോലെ ഹെവി ലെറ്ററാണ്, കൃത്യമായിട്ട് അതിൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വ വി വു എവ്. ഓക്കെ, വവല്ലൽന വവല്ലൽന അലൈക്കുമുൽ, വവല്ലൽന വവല്ലൽന എന്ന് പറയരുത്, വവല്ലൽന അലൈക്കുമുൽ ഗമാമ, ഗൈൻ തൊണ്ടയുടെ മുകൾ ഭാഗം, ഗമാമ എന്നല്ല ഓതേണ്ടത്, ഗമാമ ഗമാമ. വഅൻസൽന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. വഅൻസൽന അലൈക്കുമുൽ ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐന്. അലൈക്കുമുൽ മന്ന, നൂന് ശദ്ദുണ്ട് മണിക്കണം. വസൽവ അലൈക്കുമുൽ മന്ന വസൽവ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടി നിർത്തണം. കുലു മിൻ തയ്യിബാതി, കുലു മിൻ ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം താ ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. മിൻ തയ്യിബാതി മാ റസഖ്നാകും, ഇവിടെ തയ്യിബാത്ത് എന്നതിലെ യാഇന് ശബ്ദുണ്ട്, എന്നിരുന്നാലും തയ്യിബാത്തി തയ്യിബാത്തി എന്ന രൂപത്തിൽ ഓതരുത്. ഏതുപോലെ ചില ആളുകൾ ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ എന്നതിലെ ഇയാക്ക, ഇയാക്ക വ ഇയാക്ക ഇങ്ങനെ ഓതും, അത് ശരിയല്ല. ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ പോലെ തന്നെ ഇവിടെയും തയ്യിബാത്ത് യാഇന് ശബ്ദ് ഉള്ളത് ശ്രദ്ധിക്കണം. തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ മതി. മാ റസഖ്നാകും, മാ റ മാ റസഖ്നാകും, റസഖ് ഖാഫിന് സുക്കൂനാണ്, ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. മാ റസഖ്നാകും, മഖ്റജും ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് ഖാഫ്. മാ റസഖ്നാകും വമാ ളമൂന, വമാ ളമൂന വ ളമൂന, വലാകിൻ കാനു, വലാകിൻ കാനു, സാക്കിന നൂന് ശേഷം കാഫ് വരുമ്പോൾ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. വലാകിൻ കാനു, കാനു അൻഫുസഹും, കാനു അ, മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. കാനു അൻഫുസഹും, ഇനി അൻഫുസഹും
നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫ ഇഖ്ഫാന്റെ അക്ഷരമാണ്. അതേസമയം സാക്കിന നൂനിന് ശേഷം ഫ വരുമ്പോൾ ഇദ്ഗാം പോലെ ആ ഒരു ഗുന്നയുടെ ശബ്ദം ഉണ്ടാവരുത്. അംഫു അല്ല അംഫുസഹും അല്ല അൻഫുസഹും യസ്ലിമൂൻ. മുകളിൽ പറഞ്ഞ അതേ രൂപത്തിൽ ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യസ്ലിമൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 57-ാമത്തെ ആയത്താണ് ഓതിക്കേൽപ്പിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുഷ്ശുക്കൂർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിഉകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13-37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറഖ്.
3: أعوذ بالله من الشيطان الرجيم.

Thank you.

0: ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ഗാഫിർ, വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. സൂറ ഇബ്രാഹിമിലെ 33 മുതൽ 50 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അഹമ്മദ് അൽ ഹമ്മാദി. അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
1: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സോഫാത്തിലെ 17 മുതൽ 19 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أوآباؤنا الأولون قل نعم وأنتم داخرون

സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സൂറത്തു സ്വാഫാത്തിലെ 17-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ തങ്ങളുടെ പൂർവപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ എന്ന് ചോദിക്കുന്ന അവർ മറ്റു ചില സന്ദർഭങ്ങളിൽ പറയാറുള്ളത് എങ്കിൽ ആ പൂർവപിതാക്കന്മാരെ ഒന്ന് കൊണ്ടുവരുവീൻ എന്നാണ്. അതാണ് സൂറത്തുൽ ജാസിയയിലെ 25-ാമത്തെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. കാരണം പ്രവാചകന്മാർ അഖിലവും എടുത്തു പറഞ്ഞ പരലോകവിശ്വാസം, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന കാര്യം, അത് ഇഹലോകത്തല്ല സംഭവിക്കുക. ഒരാൾ മരിച്ച് ആ മരണത്തിന് ശേഷം വീണ്ടും സൃഷ്ടിക്കപ്പെടും, ഒരു പുനഃസൃഷ്ടി ഉണ്ടാകുമെന്ന് പറയുന്നത് ദുനിയാവിൽ വച്ചല്ല. പക്ഷെ ഇവരുടെ ചോദ്യത്തിൽ അവർ പലപ്പോഴും പറയാറുണ്ട്, ഖുർആനിൽ തന്നെ മറ്റു ചില സൂറത്തുകൾ ആയത്തുകളിൽ കാണാൻ സാധിക്കും, എങ്കിലൊന്ന് കൊണ്ടുവരുവീൻ ഞങ്ങളുടെ പൂർവികന്മാരെ. അതാണ് നേരത്തെ ജാസിയ സൂറത്തിൽ പറഞ്ഞത്,

0: അവർ പറഞ്ഞു, തൂബി ആബായിന, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ കൊണ്ടുവരുവീൻ. അവരുദ്ദേശിക്കുന്നത് ഞങ്ങളുടെ മുമ്പിലേക്ക്, ഈ ദുനിയാവിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരുവീൻ. എത്രയോ മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്ന് തരുവീൻ. ഇൻ കുന്തും സ്വാദിഖീൻ, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ എന്നാണ് വാദം. അപ്പോ അത് തീർത്തും വിഡ്ഢിത്തരമാണ് അവരുടെ ആ വാദവും ആ സംസാരവുമെന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅ്ലൂം. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തുൽ വാഖിയയിൽ കാണാം. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും വരുമോ എന്ന് ഇവിടെ ചോദിച്ചതുപോലെ തന്നെ അവിടെയും ചോദിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു കൊടുക്കുന്ന മറുപടി, ഖുൽ നബിയെ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവ പിതാക്കന്മാരും മാത്രമല്ല അവസാന കാലക്കാരും, ലമജ്മൂഊൻ, ഒരുമിച്ചു കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. അതെന്നാണ്? ഈ ദുനിയാവിലല്ല, ഇലാ മീഖാതി യൗമിൻ മഅ്ലൂം, ഒരു നിർണിതമായ ദിവസത്തിൽ, അഥവാ പരലോകത്ത് ഖിയാമത്ത് നാളിൽ. അതാണ് സൂറത്തുൽ വാഖിയയിലെ 49-50 വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. തുടർന്ന് 18-ാമത്തെ വചനം, ഖുൽ നഅം വ അൻതും ദാഖിറൂൻ. അവരുടെ ചോദ്യം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. ഖുൽ നബിയെ പറയുക, നഅം, അതെ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പക്ഷേ വ അൻതും, നിങ്ങൾ, ദാഖിറൂൻ, ഇവിടെയുള്ള വലിയ ആളുകളാണെന്ന ഭാവത്തിലുള്ള ആ നടത്തമുണ്ടല്ലോ, നിങ്ങളുടെ ധിക്കാരപരമായ സംസാരവും ധിക്കാരപരമായ ജീവിതവും, ഞങ്ങളാണ് കേമന്മാർ എന്ന ഭാവവും, ഇതല്ല പരലോകത്തുണ്ടാവുക. അതാണ് വ അൻതും, നിങ്ങൾ, ദാഖിറൂൻ, നിന്ദ്യരായിട്ടാണ്, അപമാനിതരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ദഹറ യദ്ഖറു ദഖ്റൻ എന്നാണ് ആ പദം. ദഖറ എന്ന് പറഞ്ഞാൽ നിന്ദ്യനായി, അപമാനിതനായി എന്നാണ്. അതിൽ നിന്നാണ് ദാഖിറൂൻ, അതിൻ്റെ ബഹുവചനമാണ്, ദാഖിർ എന്നതിൻ്റെ ബഹുവചനമാണ് ദാഖിറൂൻ, അപമാനിതർ. യഥാർത്ഥത്തിൽ വിശ്വാസികളെ കണ്ടുകൊണ്ട് വിശ്വാസികളെക്കുറിച്ച് ഭൗതികന്മാരായ ആളുകൾ പറയാറുള്ളത്, ഇവർ ലോകം തിരിയാത്തവരാണ്, ഇവർ ഒരു പ്രതാപവുമില്ലാത്തവരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന രൂപത്തിലാണ്. സത്യത്തിൽ ആരാണ് പ്രതാപവാന്മാർ, ആരാണ് ഇസ്സത്തുള്ളവർ, ആർക്കാണ് സത്യത്തിൽ യഥാർത്ഥമായ അഭിമാനമുള്ളതെന്നത് ഖിയാമത്ത് നാളിൽ തിരിച്ചറിയുമെന്നും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യബ്അസുക്കുമുല്ലാഹു അസ്സ വജല്ല ഹാലത്ത കൗനിക്കും ദാഖിരീൻ, അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക അപമാനിതരായിട്ടായിരിക്കും, അഥവാ അതില്ലാ സ്വാഖിരീന, നിന്ദ്യന്മാരായി, ഏറ്റവും താഴ്ന്നവരായ നിലയിൽ. വഹാദ കമ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിദാലിക റജുൽ അല്ലദീ നസലത്ത് ഫീഹിൽ ആയാത്തുൽ ഖവാതീം മിൻ സൂറത്തി യാസീൻ. ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ് സൂറത്ത് യാസീനിലെ ചില വചനങ്ങൾ അവതരിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ ആ മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. എന്താണ് ആ മനുഷ്യന്റെ കാര്യം? സൂറത്ത് യാസീനിലെ ചില ആയത്തിറങ്ങിയപ്പോൾ ഒരു എല്ലിന്റെ കഷ്ണമെടുത്ത് അത് പൊടിച്ച് പൊടിയാക്കിയിട്ട് തന്റെ കയ്യിൽ വെച്ച് ആ മനുഷ്യൻ പറഞ്ഞു, എന്ത്? അയുഹ്യില്ലാഹു ഹാദാ ബഅദമാ അറം, ഈ എല്ല്, ഈ നുരുമ്പിയ എല്ലുകളാണോ അള്ള വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നഅം യുമീതുക് സുമ്മ യുഹ്യീക് സുമ്മ യുഹ്യീക് സുമ്മ യുദ്ഖിലുക ജഹന്നം. അള്ളാഹു നിന്നെ മരിപ്പിക്കും, പിന്നെ അള്ളാഹു ജീവിപ്പിക്കും, വീണ്ടും അള്ളാഹു ജീവിപ്പിക്കും, സുമ്മ യുദ്ഖിലുക ജഹന്നം, പിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഈ വചനം ഓതി. അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ.
1: മനുഷ്യൻ കാണുന്നില്ലേ, തീർച്ചയായും ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ടവൻ തർക്കിക്കുന്നവനായി മാറിയിരിക്കുന്നു. ഫഇദാ ഹുവ ഖസീമും മുബീൻ. എത്ര അർത്ഥവത്താണ്, എത്ര ചിന്തോദ്ദീപകമാണ് ഈ വചനം. വളരെ നിസ്സാരനായ മനുഷ്യനാണ് അല്ലാഹുവിനെക്കുറിച്ച്, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, മതപരമായ അധ്യാപനങ്ങളെക്കുറിച്ച് പരിഹാസപൂർവ്വം സംസാരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വദറബലന മസലൻ വനസിയ ഖൽഖ. നേരത്തെ മറ്റൊരു വചനത്തിന്റെ വ്യാഖ്യാനത്തിലും ഈ വചനം എടുത്തു പറയുകയുണ്ടായി. അവൻ നമുക്ക് ഉദാഹരണം പറയുന്നു, സ്വന്തം സൃഷ്ടിപ്പാകട്ടെ അവനും വിസ്മരിക്കുകയും ചെയ്യുന്നു. ആ വചനത്തിന്റെ അവസാനം വരെ പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ വചനം കുൽ, നബിയെ പറയുക, നഅം, അതെ, ഹാദിഹി ലിത്തസ്ദീഖി, അല്ലാഹു ഇവിടെ അതേ എന്ന് പറഞ്ഞത് സത്യമായും സംഭവിക്കും. മരണശേഷം നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയും എന്നു വേണ്ട, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഒരു സംശയവും വേണ്ട എന്ന അർത്ഥത്തിലാണ് നഅം എന്ന് പറഞ്ഞതെന്ന് അല്ലാമ ഉസൈമീൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. യഅനി അന്നക്കും നഅം അന്നക്കും സതുബ്അസൂന യൗമൽ ഖിയാമ, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ബഅദ അൻ കുൻതും തുറാബൻ വഇലാമ, നിങ്ങൾ എല്ലും മണ്ണുമായതിനു ശേഷം. വലാക്കിന്നക്കും ലാ തുബ്അസൂൻ, പക്ഷേ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. കമാ അൻതും അലൈഹി ഫിദ്ദുനിയാ ഫീ ഇസ്സത്തിൻ വതറഫിൻ, നിങ്ങളിപ്പോഴുള്ള പ്രതാപമുണ്ടല്ലോ, സുഖലോലുപതയുണ്ടല്ലോ, ആ സുഖലോലുപതയിലും പ്രതാപത്തിലുമല്ല നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ബൽ വഅൻതും ദാഖിറൂൻ, അപമാനിതരായ രൂപത്തിൽ, സാഗിറൂൻ, നിന്ദ്യരായ രൂപത്തിലാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതാണ് ആ വചനം അറിയിക്കുന്നത്. വദ്ദുഖൂറു ബിമഅനാ അസ്സിഗാർ വദ്ദുല്ല്. ദുഖൂർ എന്ന് പറഞ്ഞാൽ നിന്ദ്യത, അപമാനം എന്നൊക്കെയാണ് അർത്ഥം. യഅനി അന്നഹും യുബഅസൂന യൗമൽ ഖിയാമ അലാ വജ്ഹി അസ്സിഗാരി ലാ അലാ മാ കാനൂ അലൈഹി ഫിദ്ദുനിയാ കമാ ഖാല തആല. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, മതത്തെ നിഷേധിക്കുന്ന, പരലോകത്തെ കളവാക്കുന്ന ആളുകളുണ്ടല്ലോ, വലിയ ഖേമന്മാരായി നടിക്കുന്ന ആളുകൾ, അവർ ഇന്നുള്ള അവസ്ഥയിലല്ല പരലോകത്ത് അവരെ കാണാൻ സാധിക്കുക. സൂറത്ത് ഷൂറയിലെ 45-ാമത്തെ വചനത്തിന് കാണാം, വതറാഹും യുഅറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുൽ യാദുറൂന മിൻ ത്വർഫിൻ ഖഫി. വതറാഹും, അവരെ നിങ്ങൾക്ക് കാണാം, യുഅറദൂന അലൈഹാ, നരകത്തിങ്കൽ ഹാജറാക്കപ്പെടുമ്പോൾ, പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, എങ്ങനെ, ഖാശിഈൻ, തല താഴ്ത്തിയവരായ നിലയിൽ, മിനദ്ദുല്ലി, അപമാനത്താൽ, യൻദുറൂന മിൻ ത്വർഫിൻ ഖഫി, വളരെ നേർത്ത ഒരു നോട്ടം, കണ്ണ് താഴ്ത്തിയ ഒരു നോട്ടമായിരിക്കും അവർ നോക്കുക. എന്ന് പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തല നിവർത്താൻ പോലും അവർക്ക് സാധ്യമാവുകയില്ല. അത്തരം ദുരവസ്ഥയെ തൊട്ട് വിശ്വാസികളായ നമ്മെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്നൽ മുഅ്മിനീന ബിദാലിക്, എന്നാൽ വിശ്വാസികളാകട്ടെ, യുഹ്ഷറൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അഇസ്സ അഇസ്സതൻ, വളരെ പ്രതാപവാന്മാരായ നിലയിൽ. വവജുഹുഹു അന്നഹു കാന ജസാഉ ഹാഉലാഇൽ മുകദ്ദിബീന അന്നഹും യുഹ്ഷറൂന അലാ വജ്ഹി സ്സിഗാരി വദ്ദില്ലി വഅന്നൽ അക്സ യകൂനു ബിൽ അക്സ്. ലേ, ഇവിടെ പ്രതാപം നടിച്ച, ധിക്കാരം കാണിച്ച, അഹങ്കാരം കാണിച്ച ആളുകൾ പരലോകത്ത് അവർ ഏറ്റവും നിന്ദ്യന്മാരായിരിക്കും. എന്നാൽ ഇവിടെ വളരെ വിനയത്തോടുകൂടി, എളിമയോടുകൂടി, താഴ്മയോടുകൂടി ജീവിച്ച ആളുകൾ നാളെ പരലോകത്ത് ഏറ്റവും പ്രതാപവാന്മാരായിരിക്കുമെന്നും ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു. അതുകൊണ്ട് ആ വചനം ഖുൽ നഅം വഅൻതും ദാഖിറൂൻ, നബിയെ പറയുക, അതെ, തീർച്ചയായും എന്നർത്ഥം. മരണശേഷം ഒരു ജീവിതമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് പറയുന്നു, അൻതും നിങ്ങൾ, ദാഹിറൂൻ അപമാനിതരായിരിക്കും, നിന്ദ്യന്മാരായിരിക്കും. തുടർന്ന് പതിനാറാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം, പത്തൊമ്പതാമത്തെ വചനത്തിൽ,
0: ഫഇന്നമാ ഹിയ സജ്റതു വാഹിദതു ഫഇദാഹും യൻദുറൂൻ. ഫഇന്നമാ ഹിയ,
1: എന്നാൽ തീർച്ചയായും അത്, സജ്റതുൻ ഘോരമായൊരു ശബ്ദമായിരിക്കും, വാഹിദ ഒരൊറ്റ ശബ്ദം, ഒരു അട്ടഹാസം. ഫഇദാഹും, അപ്പോൾ അവർ, യൻദുറൂൻ നോക്കുന്നവരായിരിക്കും. അഥവാ സത്യനിഷേധികൾ നിഷേധിക്കുന്ന മരണശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ ഖിയാമത്ത് നാള് അതെങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് ഈ വചനത്തിൽ അല്ലാഹ് വ്യക്തമാക്കുന്നത്. മറ്റു പല വചനങ്ങളിലും വളരെ വിശദമായി തന്നെ അതിൻ്റെ സംഭവ്യതയെക്കുറിച്ച് അല്ലാഹു എടുത്തു പറഞ്ഞു കാണാൻ സാധിക്കും. ഇതിൽ ഫഇന്നമാ ഹിയ, എന്നാൽ തീർച്ചയായും അത്, സജ്റത്തുൻ, സജറ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു എന്നാണ്, അതിനാണ് സജ്റത്ത് എന്ന പദം വരുന്നത്. ഘോരമായ ശബ്ദം, അട്ടഹാസം, അതൊരു ഘോരമായ ശബ്ദമായിരിക്കും. വാഹിദ, ഒരൊറ്റ ശബ്ദം. ആ വാഹിദത്ത് എന്നത് അതിൻ്റെ വിശേഷണമായി പറഞ്ഞത് അതിന് ശക്തി കൂട്ടാൻ വേണ്ടിയാണ്, ശക്തമായ ശബ്ദം എന്നർത്ഥത്തിലാണ്. ഫഇദാഹും, അപ്പോൾ അവർ, ഈ ദിവസത്തെ നിഷേധിക്കുന്നവർ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ, അതാണ് ഫഇദാഹും, അവർ, യൻദുറൂൻ നോക്കുന്നവരായിരിക്കും. വൽ മുറാദു ബിസ്സജ്റ അസ്സൈഹത്തു സാനിയ വന്നഫ്ഹത്തു സാനിയ. മുഫസ്സിറീങ്ങൾ പറയുന്നു, ഈ സജ്റത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഘോരമായ ശബ്ദമായിരിക്കും, അഥവാ രണ്ടാമത്തെ കാഹളത്തിലെ ഊത്തായിരിക്കും.
0: ونفخ في الصور فصعق من في السماوات ومن في الأرض.
1: سورة الزمر الكنام كاهلة روضة پڑو
0: فصعق من في السماوات ومن في الأرض.
1: أبول آغاشنگلل بوميلوم اللور بودة رهيد رائي بوڑو مرچ بوڑو.
0: إلا من شاء الله.
1: الله ادهش جبر وڑيگه. തുടർന്ന് പറയുന്നു,
0: സുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ ഫഇദാഹും ഖിയാമുയ ദുറൂൻ.
1: സുമ്മ, പിന്നെ, നുഫിഖ ഫീഹി ഉഖ്രാ, അതിൽ മറ്റൊരു ഊത്തുകൂടി ഊതപ്പെടും. ഫഇദാഹും, അപ്പോൾ അവർ,
0: ഖിയാമുയ ദുറൂൻ,
1: എഴുന്നേറ്റ് നോക്കുന്നവരായിരിക്കും. ഈ പറഞ്ഞ അന്ന ലമീറ യർജു ഇല ജമീഇൽ ഖലായിഖി, അവിടെ പറഞ്ഞ അവർ എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളും. വൽ
0: വാഖിഉ അന്ന ജമീഇൽ ഖലായിഖ് തഖ്റുജു ബിഹാദിഹി സ്വൈഹ ഫഇദാഹും യൻദുറൂന മഅ അന്നൽ ആയ തഹ്തമിലു അൻ യകൂന അൽ മഅന അൽ ഇൻതിളാർ വന്നദർ.
1: അവിടെ നോക്കുക എന്ന് പറഞ്ഞാൽ അവർ കാത്തിരിക്കും, അവർ പ്രതീക്ഷിക്കും എന്നും ആകാം. സൂറത്ത് സുഹുറുഫിൽ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്,
0: ഹൽ യൻദുറൂന ഇല്ലാ സാഅതൻ ആ തഅതിയഹും ബഗ്ത.
1: ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിലാണെന്ന് ചില മുഫസ്സിറീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഇദാഹും ഖിയാമു യൻദുറൂൻ, അവർ എഴുന്നേറ്റുകൊണ്ട് കാത്തിരിക്കുന്നവരായിരിക്കും എന്നും അതൊരു വ്യാഖ്യാനമുണ്ട്. എന്നതുപോലെ തന്നെ അവർ എഴുന്നേറ്റുകൊണ്ട് നോക്കുന്നവരായിരിക്കും എന്നും അർത്ഥമുണ്ട്. കാത്തിരിക്കുന്നവരായിരിക്കും എന്ന് പറയാൻ സൂറത്ത് സുഹുറുഫിലെ 66-ാമത്തെ വചനമാണ് തെളിവ്. ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നുവോ,
0: ഇല്ലാ സാഅതൻ,
1: അന്ത്യനാളിനെയല്ലാതെ, അതാകട്ടെ,
0: അൻ തഅതിയഹും ബഗ്ത,
1: പെട്ടെന്നായിരിക്കും അവരിലേക്ക് വരിക. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ പറഞ്ഞ, അഥവാ
0: ഫഇന്നമാ ഹിയ സജ്റതുൻ വാഹിദ,
1: എന്നാൽ തീർച്ചയായും അത് ഘോരമായൊരു ശബ്ദമായിരിക്കുമെന്ന് പറഞ്ഞ ആ വചനം നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പരാമർശം. രണ്ടാമത്തെ കാഹളത്തിൽ ഊത്തിനു ശേഷമാണ് ഇത് സംഭവിക്കുക. ആ കാര്യമാണ് അല്ലാഹു ഇവിടെ എടുത്തു പറഞ്ഞത്. ഫഇദാഹും യൻദുറൂൻ, അപ്പോൾ അവർ നോക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്ന അന്ത്യനാളിനെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം മനസ്സിൽ കാത്തുസൂക്ഷിക്കാൻ ആ ഖിയാമത്ത് നാളിൽ സജ്ജനങ്ങളുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ, എല്ലാ സജ്ജനങ്ങളുടെയും കൂടെ അണിചേരാൻ അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനാവശ്യമായ തരത്തിലുള്ള ഇസ്ലാമികമായ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക, അതാണ് ഇത്തരത്തിലുള്ള വചനങ്ങൾ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, ഗുണപാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥം യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുമുള്ള എല്ലാ നിലയിലുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക്, സമസൃഷ്ടികൾക്കു കൂടി പകർന്നു നൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ബറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 17 മുതൽ 19 കൂടിയ വചനങ്ങളാണ്. നമുക്കായി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: Peace Radio. Tune to reality. Peace Radio. Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
5: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ചെറിയൊരു വ്യത്യാസം പോലും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല മാനവരാശിക്ക് ഇറക്കിയ ഈ വേദഗ്രന്ഥം എല്ലാവർക്കും പരിചയപ്പെടാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ടെലികിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം.
3: ഹലോ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വലൈക്കും സലാം.
2: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അബാൻ അഫ്സലിന്റെ വീട് എവിടെ? ഓക്കെ. മോൻ എത്ര ക്ലാസ്സിലാ പഠിക്കണേ?
3: ഞാൻ 2 ക്ലാസ്സില്.
2: ഓക്കെ. ഖുർആൻ എത്ര പഠിച്ചിട്ടുണ്ട്? അമ്മ ജുസ് കംപ്ലീറ്റ് ആയാ? അമ്മ ജുസ് മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. അതിന് മുകളിലുള്ള സൂറത്തുകൾ പഠിച്ചിട്ടുണ്ടോ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ അങ്ങനെയൊക്കെയുള്ള സൂറത്തുകൾ പഠിച്ചിട്ടുണ്ടോ?
3: ഇല്ല.
2: ഇല്ല. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: അമ്മച്ചിയുണ്ട്, ഉമ്മിയുണ്ട്, ഇക്കാക്കയുണ്ട്, ഞാനുണ്ട്, അനിയനുണ്ട്.
2: ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ. അപ്പൊ നല്ല താല്പര്യത്തിലാണ്. നേരത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
3: ഇല്ല.
2: ഇല്ല, ആദ്യമായിട്ടാണോ? അതെ. അപ്പൊ നല്ല പ്രതീക്ഷയിലാണ് വിളിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമേ രണ്ടാമത്തേത് ചോദിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഇൻഷാല്ലാ. ഞാൻ ചെറിയൊരു സൂറത്തിൻ്റെ ഒരു ഭാഗം ഓതാം, അതിൻ്റെ ബാക്കി എനിക്ക് ഓതി തരണം. റെഡി? ഓക്കെ. ആ

0: هل أتاك حديث الغاشية وجوه يومئذ خاشعة باقيودو
1: സോന്നുകൂടെയും പറയാമോ?
0: ഓ, ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമ ഇദിൻ ഖാശിയ.
1: ഹലോ,
0: ആ കേക്കല്ലേ?
1: ആ
0: ആ, സൂറത്തുൽ ഗാശിയാണ് ഓതിയത്. ആദ്യത്തെ രണ്ട് ആയത്തുകൾ ബാക്കി ഓതിക്കോളൂ.
1: ബാക്കി
0: അറിയില്ല. കാണാതെയാണ് ഓതേണ്ടത്. അറിയില്ല അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം ഇങ്ങനെ സൂറത്തുകളൊക്കെ നന്നായി പഠിച്ച് റേഡിയോയിലേക്ക് വിളിക്കുക. എന്നാലാണ് നമുക്ക് സമ്മാനമൊക്കെ കിട്ടുക. സന്തോഷമായോ? അപ്പൊ വിളിച്ച് കിട്ടി, അപ്പോൾ തന്നെ സന്തോഷമായി അല്ലേ. ഓക്കെ, അപ്പോൾ നന്നായി ഇനിയും ഖുർആനൊക്കെ പഠിച്ച് മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാഹ് ആമീൻ, പ്രാർത്ഥനയിലുണ്ടാകും. ഓക്കെ,
1: അസ്സലാമു
0: അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത കോളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഷാമിൽ.
0: ഷാമിൽ, ഷാമിലിന്റെ വീട് എവിടെ?
2: കൂട്ടായി.
0: മുൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഏഴാം ക്ലാസ്.
0: ഏഴാം ക്ലാസ് അല്ലേ. ഏത് സ്കൂളിലാണ്? ഏത് സ്കൂൾ? ഏതാ?
2: കൂട്ടായി.
0: ഓക്കെ, അപ്പൊ നന്നായി പഠിക്ക. ഓക്കെ, പീസ് ഖുർആൻ റേഡിയോയിലേക്ക് നേരത്തെ വിളിച്ചിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. അവസാനത്തെ രണ്ട് ജുസയിൽ നിന്നാണ് ചോദ്യം, അറിയാലോ അല്ലേ. ഓക്കെ, ഖുർആൻ എത്ര പഠിച്ചിട്ടുണ്ട്? നന്നായി പഠിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാ, ചെറുപ്പത്തിൽ തന്നെ ഖുർആനൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയില്ലേ. അൽഹംദുലില്ലാ. ഓക്കെ, മദ്രസയിൽ എത്രയല്ലേ പഠിക്കുന്നേ? ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ ഒരു സൂറത്തിന്റെ ചെറിയൊരു ഭാഗം ഓതാം, അതിന്റെ ബാക്കി എനിക്ക് ഓതി തന്നാ മതി. റെഡി? ഇൻഷാല്ലാഹ്. بسم الله الرحمن الرحيم إذا السماء انفطرت وإذا الكواكب انتثرت باقي ودو
2: وإذا البحار فجرت
0: ആദ്യത്തെ ആയത്ത് ഓക്കെയാണ്, രണ്ടാമത്തേത് ചെറിയൊരു തെറ്റുണ്ട്. ഒന്നുകൂടെ ഓതി
2: നോക്കൂ.
0: ഒന്നുകൂടെ ഒന്നുകൂടെ നന്നായി പഠിക്കണേ. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചതിന് തൊട്ടടുത്ത ആയത്ത് പറഞ്ഞിട്ടുണ്ട്, ആ നിലക്ക് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പക്ഷെ നന്നായി എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം. ഓക്കെ, എപ്പോഴും പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം വേണം. ഇന്നു ഓതുക, രാവിലെയും വൈകുന്നേരവും. ഓക്കെ ഓക്കെ ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാ ആമീൻ. എന്നാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا باقي ودو
2: എന്റെ ബാക്കി ഓരോനാണ്.
0: അതെ. മഫാസ ഹദായിഖ വഅനാബ وكواعب أترابا وكأسا دهاقا
2: لا يسمع فيه لا فيها لكم ولا كساكا جزاء من ربك عطاء حسابا رب السماء
0: موكيتانا جلنا ده
2: رب السماوات والأرض وما ربينا
0: تتتوند അപ്പോൾ ഒന്നുകൂടെ നന്നായി പഠിക്കുക. ഓക്കെ, ഇൻഷാല്ലാ ഒരു ചോദ്യം കൂടെ ചോദിക്കാം, അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. തെറ്റുകൾ ഉള്ളതുകൊണ്ട് നമുക്കത് പരിഗണിക്കാൻ പറ്റുമെന്നറിയില്ല, ഏതായാലും നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഓക്കെ, ഞാനൊരു സൂറത്തിൻ്റെ രണ്ടാമത്തെ ആയത്ത് ഓതാം. അതിൻ്റെ ഒന്നാമത്തെ ആയത്താണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഓക്കെ, ഞാൻ ഓതുന്നതിൻ്റെ മുമ്പുള്ള ആയത്ത്. ഓക്കെ,

0: إذا سجى.
1: والله
0: اني انا باقي ودو
1: والله فلوغا
0: هذا
1: والله والليل إذا يسى
0: الليل إذا سجى
1: يعشى
0: سجى
1: من سجى
0: പിന്നെ മാവദ്ദഅക
1: ഹലോ
0: കേൾക്കുന്നില്ലേ? എന്താ റേഞ്ച് കുറവാണോ? ഈ കോള് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. ഇൻഷാല്ലാ ഷാമിൽ അടുത്ത പ്രാവശ്യം വിളിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സുഹാദ്. ഓക്കെ, നശ്വയുടെ വീട് എവിടെ?
2: മണ്ണൂർ വളവ്.
0: ഏതാ ജില്ല?
2: കോഴിക്കോട്.
0: ഓക്കെ, മുളത്തറയിലെ പഠിക്കുന്നത്? ഫോർത്ത്. ഓക്കെ, മദ്രസയിലോ?
2: ഫോർത്ത്.
0: ഓക്കെ, മാഷാല്ലാ. അവസാനത്തെ രണ്ട് ജുസുകൾ പഠിച്ചിട്ടുണ്ടോ നശ്വ?
2: കുറച്ചൊക്കെ.
0: ആ ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. നേരത്തെ ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇൻഷാല്ലാ. ശരി, അവിടെ ലൗഡ് സ്പീക്കർ ഓഫ് ആക്കണേ. കുട്ടികളുടെ മാറി നിൽക്കുക, ശബ്ദമില്ലാത്തടത്ത് നിൽക്കുക. ഓക്കെ, ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെഡി? കേൾക്കുന്നില്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യമാണേ. ഞാൻ കുറച്ച് ആയത്തുകൾ ഓതാം, അതിൻ്റെ ബാക്കി എനിക്ക് ഓതി തരണം. റെഡി? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبد

0: ലഹൂ യസ്സക്ക. ബാക്കി ഓതിക്കോളോ.
1: ഔ യസ്സക്കറു ഫതൻഫഅഹു സിക്റ അമ്മാ മൻ സഅല ഫൽതലഹു തസബ്ബ വമാ അലൈക അല്ല യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്അ വഹുവ യഖ്ഷ.
0: ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ, വളരെ ഉഷാറായി ഓതിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനും കൂടെ ആൻസർ കിട്ടോ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. എന്നാ ഞാൻ മറ്റൊരു സൂറത്തിൻ്റെ ഒരു ഭാഗം ഓതാം, അതിൻ്റെ ബാക്കി എനിക്ക് ഓതി തരണേ. ഓക്കെ.

0: لمن أيحسب الإنسان أن لن نجمع عظاما. باقي ودو
1: بلى قادرين على أن نسوي بنانا بل يريد الإنسان والزر أماما يسأل أيان يوم القيامة فإذا برق البشر وخسف القمر.
0: أوكي ما شاء الله بارك الله. أبويني മൂന്നാമത്തെ ചോദ്യമാണ്, നല്ല മത്സരത്തിലാണ് നശ്വ ഉള്ളത്. ഓക്കെ, അപ്പൊ നല്ല ടഫ് ഉള്ള ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? ഈസി ഉള്ളത് ചോദിക്കണോ? നോക്കാം. അപ്പൊ നമുക്ക് സാധാരണ നിലക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇൻഷാല്ലാ എന്ന് ചോദിക്കുന്നത്. ഞാനൊരു സൂറത്ത് കുറച്ച് ഭാഗം ഓതാം, അതിൻ്റെ പേരാണ് പറയേണ്ടത്, സൂറത്തിൻ്റെ പേര്. Ready?
1: Yeah.
0: Okay.

0: അതെ, ഏതാണ് ഈ സൂറത്ത്? മാഷാല്ലാ ബറക്കല്ലാ, സൂറത്തുൽ ബുറൂജ് അല്ലേ. സൂറത്തുൽ ബുറൂജ് അറിയോ? ഒന്നാമതാവോ കുറച്ച് ആയത്തുകൾ.
1: واليوم الموعود وشاهد ومشهود وتلا أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يسألون بالمؤمنين شهود
0: ما شاء الله وما نقدم ما شاء الله بارك الله فيك. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏതായാലും മൂന്നെണ്ണത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് നജ്വ, പറഞ്ഞോട്ടെ. ഇനി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. ഈ സൂറത്തിൽ പ്രത്യേകിച്ചും എല്ലാ ആയത്തുകളുടെയും, അവസാനത്തെ ആയത്തല്ലാത്ത എല്ലാ ആയത്തുകളിലും, അതല്ലെങ്കിൽ ഒട്ടുമിക്ക ആയത്തുകളിലും എന്തുണ്ട്? കുത്തുബജദിൻ്റെ അക്ഷരങ്ങളുണ്ട്. അവസാനിപ്പിക്കുമ്പോൾ ബുറൂജ് വല്യൂമിൽ മൗഊദ് ഖാഫ് ത്വാ ബ ജീം ദാല് പോലെയുള്ള അക്ഷരങ്ങൾ അവസാനിപ്പിക്കുമ്പോഴാണെങ്കിലും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരികയാണെങ്കിലും ഒന്ന് കട്ടിക്കൂട്ടി പറയണം. അത് മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ പഠിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഇത് ഓതുമ്പോൾ ഇങ്ങനെയാണ് ഓതേണ്ടത്, ഒന്ന് ശ്രദ്ധിക്കുക. വസ്സമ ഇദാത്തിൽ ബുറൂജ് എന്ന് പറഞ്ഞാൽ പോരാ. വസ്സമ ഇദാത്തിൽ ബുറൂജ്,

0: الأخدود قتل أصحاب الأخدود النار ذات الوقود. മനസ്സിലായില്ലേ? ഇങ്ങനെ ദാല്, അതുപോലെ ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്, ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാലാണ് ഇങ്ങനെ കട്ടി കൂട്ടി പറയേണ്ടത്. അതേപോലെ ഈ അക്ഷരങ്ങളിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ, വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുമ്പോൾ നിർത്തുന്ന അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങളാണെങ്കിലും കുറച്ചധികം കട്ടി കൂട്ടേണ്ടതുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഈ സൂറത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 11-ാമത്തെ ആയത്തും അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ആയത്ത്, 22-ാമത്തെ ആയത്ത്, 11 അതുപോലെ തന്നെ 22, ഈ ആയത്തുകളിലല്ലാത്ത എല്ലാ ആയത്തുകളിലും ഹുറൂഫുൽ ഖൽഖല വന്നിട്ടുണ്ട്, ഇടയിൽ വന്നിട്ടുണ്ട്. ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിയമം പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അത്ഭുതങ്ങളുടെ കലവറയായ പരിശുദ്ധ ഖുർആൻ കുഞ്ഞു മനസ്സുകളിൽ പോലും ഇടം പിടിക്കുവാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും അവസരം നൽകുന്ന പീസ് ഖുർആൻ റേഡിയോ ടെലികിസിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, ശ്രദ്ധിച്ച എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
1: പരിശുദ്ധ ഖുർആൻ.

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറ ഇബ്രാഹിം.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്.

وإذ قال موسى وإذ قال وإذ ذلك ذا ذي ذو أذ وإذ وإذ قال وإذ قال إن الله برينا ذا وإذ قال قاف സ്വര ഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം കോ കോല കാല എന്ന് പറയരുത്, കാല അല്ല കോ. കോല മൂസ ലി കൗമിഹി, ഇവിടെയും ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ലി കൗമിഹി യാ കൗമി യാ കൗമി ഖാഫ് ഇന്നക്കും യാ കൗമി ഇന്നക്കും എന്ന് നീട്ടരുത്, യാ കൗമി ഇന്നക്കും. ഇന്നക്കും നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. ظلمتم ضاد ضاد ഉച്ചരിക്കുന്ന സമയത്ത് ഹെവി ലെറ്ററാണത്, ഇസ്തിഅലാന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ظلمتم ظلمتم انفسكم നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. എൻഫു എൻഫുസക്കും സാക്കിന നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ വരുമ്പോൾ ഇദ്ഗാം പോലെ ആ ഒരു ഗുന്നയുടെ ശബ്ദമുണ്ടാവരുത്. അംഫു അല്ല അംഫു അല്ല എൻഫുസക്കും എൻഫുസക്കും എൻഫുസക്കും ബി സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എൻഫുസക്കും ബിത്തിഖാദിക്കും എൻഫുസക്കും ബിത്തിഖാദിക്കും ബിത്തിഖാദിക്കുമുൽ ബിത്തിഖാദിക്കുമുൽ ഇത്തിഖാദിക്കുമുൽ ഇജില ഇജില ജീമിനെ ഖൽഖല ചെയ്യണം. ഇജില ഇജ്ല അല്ല ഇജില ഫതൂബു മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഇല എന്നതിൽ ഹംസ, അടുത്ത പദത്തിലാണ് ഹംസ ഉള്ളത്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന് ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഫതൂബു ഇല ഇല ബാരിഇക്കും ബാരിഇക്കും ഹംസക്ക് കസ്റാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ബാരിഇക്കും എന്നല്ല, ഫതൂബു ഇല ബാരിഇക്കും ഫതാബ ഫഖതുലു ഇങ്ങനെ ഓതരുത്. ബാരിഇ ബാരിഇക്കും ഫഖതുലു ബാരിഇക്കും ഫ സാക്കിന മീമിന് ശേഷം ഫ ഇവിടെ വളരെ വ്യക്തമാക്കി മീമിനെ ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം. ബാരിഇക്കും ഫ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് കാണാം ഫ ഉച്ചരിക്കേണ്ടത്. ബാരിഇക്കും ഫഖ്തുലു ഫഖ്തുലു ഫഖ് ഫഖ് ഖാഫിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഫഖ്തുലു എന്നല്ല ഫഖ്തുലു ഫഖ്തു ഖാഫിന് സുക്കൂനാണ്, താഇന് ദമ്മാണ്, എല്ലാം ശ്രദ്ധിക്കണം. ഫഖ്തുലു അൻഫുസകും. ഇനി ഇവിടെ മദ് മുൻഫസിലുണ്ട്. ഫഖ്തുലു അ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, ഇവിടെയും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. അൻഫുസക്കും ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അൻഫു എന്ന് ഇദ്ഗാം പോലെ ആവരുത്. അൻഫുസക്കും ഇഖ്ഫാ ബിഗുന്ന ദാലിക്കും ഖൈറുൽ ലക്കും ദാലിക്കും ദാലിക്കും അല്ല ദ ذا ذي ذو اذ ذلكم خير لكم خير لا تنوين ശേഷം ലാം ഇദ്ഗാം ബില ഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. അപ്പോൾ ഖൈറുൻ ലക്കും അല്ല ഖൈറുൻ ല അല്ല ഖൈറുൻ ലക്കും ഖൈറുൻ ലക്കും ഇൻദ ബാരിഇക്കും ഇൻദ ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇഖ്ഫാം ബിഗുന്ന ബാരിഇക്കും ബാരിഇ ഹംസക്ക് കസ്ർ ബാരിഇക്കും അല്ല ബാരിഇക്കും ബാരിഇക്കും ഫതാബ അലൈക്കും ഇവിടെ കൂട്ടി ഓതുമ്പോൾ ബാരിഇക്കും ഫതാബ എന്ന് കൂട്ടി ഓതുമ്പോൾ സാക്കിന മീമിന് ശേഷം ഫ ആണ്, മീമിനെ പൂർണ്ണമാക്കണം. ബാരിഇക്കും ഫ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബാരിഇക്കും ഫതാബ അലൈക്കും ഇന്നഹു നൂന് ശദ്ദ് മണിക്കണം. ഹുവത്തവ്വാബുർ റഹീം ഹുവത്തവ്വാബു വാവിന് ശദ്ദുണ്ട്. ഹുവത്തവ്വാബുർ റഹീം അർ റഹീം റ
അർറഹീമല്ല, അർറഹീമല്ല, അർറഹീം. ഹുവ തവ്വാബുർ റഹീം. റായിനെ കൂടുതൽ റ എന്ന ശബ്ദം ഉണ്ടാവരുത്, തക്രീർ എന്നാണ് അതിന് പറയുക. റഹീം ഹ എൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം അവസാനത്തിൽ മധ്യ ഹരദുൽ സുക്കൂൻ, 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ശുദ്ധ ഖുർആൻ ഓതുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് അക്ഷരങ്ങൾക്കുള്ള അതിൻ്റെ കൃത്യമായ മഖ്റജ് ഹറക്കത്തുകൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 77 കൂടിയ വാചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് ഇദ്രീസ് അബ്കാർ.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളായ കാരിയുകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ, ജസാക്കള്ളാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ എന്ന ഈ പ്രോഗ്രാമിൽ സൂറത്തു ഇസ്രായിലെ 1 മുതൽ 111 കൂടിയ വചനങ്ങളും സൂറത്തു കഹഫിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളും പാരായണം ചെയ്യുന്നു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ഇസ്രായിലെ 1 മുതൽ 111 കൂടിയ വചനങ്ങളും സൂറത്തു ഖഹഫിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: نور على مر الزمان تألقا وأضاء للدنيا ضريبا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 99, സൂറത്തു സൽസല. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇദാ സുൽസിലത്ത്, വിറപ്പിക്കപ്പെട്ടാൽ, കുലുക്കപ്പെട്ടാൽ. അൽ അർളു, ഭൂമി. സിൽസാലഹ, അതിന്റെ വിറ, കുലുക്കം, കമ്പനം.
3: ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ,
2: ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം.
4: വചനം 2.
2: വഅഖ്റജതിൽ അർളു, ഭൂമി പുറത്താക്കുകയും വെളിക്കു വരുത്തുകയും. അത്താലഹ, അതിന്റെ ഭാരങ്ങളെ, അതിലെ ഭാരങ്ങളെ.
3: വഅഖ്റജതിൽ അർളു അത്താലഹ,
2: ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും.
4: വചനം 3.
2: വഖാലൽ ഇൻസാനു, മനുഷ്യൻ പറയുകയും. മാലഹ, അതിന് എന്താണെന്ന്.
3: വഖാലൽ ഇൻസാനു മാലഹ,
2: അതിനു എന്താണ് പറ്റിയത് എന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ.
4: വചനം 4.
2: യൗമ ഇദിൻ, അന്നത്തെ ദിവസം. തുഹദ്ദിതു, അത് പറഞ്ഞറിയിക്കും, വർത്തമാനം പറയും. അഖ്ബാറഹ, അതിന്റെ വർത്തമാനങ്ങളെ.
3: യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ,
2: അതെ, ആ ദിവസം അത് അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്.
4: വചനം 5.
2: ബി അന്ന റബ്ബക, നിന്റെ റബ്ബ് ആയതു നിമിത്തം. ഔഹാലഹ, അതിനു ബോധനം നൽകി എന്നത്.
3: ബി അന്ന റബ്ബക ഔഹാലഹ,
2: നിന്റെ റബ്ബ് അതിനു ബോധനം നൽകിയ കാരണത്താൽ.
5: അന്ത്യനാളിലെ അതിഭയങ്കര സംഭവങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ഭൂമി അതിന്റെ അവസാനത്തേതും ഏറ്റവും ഘോരമായതുമായ കമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്നു. മരണപ്പെട്ടു മണ്ണടഞ്ഞവരടക്കം ഭൂമിക്കുള്ളിൽ കിടപ്പുള്ള നിക്ഷേപങ്ങളെല്ലാം അത് വെളിക്കു വരുത്തുന്നു. ഇതെല്ലാം അനുഭവത്തിൽ കാണുമ്പോൾ മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. അവൻ പറയും, ഹാ, എന്താണിത്? ഭൂമിക്ക് എന്തുപറ്റി എന്നൊക്കെ. ഇങ്ങനെയുള്ള ആ ഗൗരവഘട്ടത്തിൽ ഭൂമിയിൽ ഒളിഞ്ഞുകിടപ്പുള്ള രഹസ്യങ്ങളെല്ലാം വെളിക്കുവരും. അതെ, ഭൂമിക്ക് അതിന് വേണ്ടുന്ന

0: ശോധനവും അനുമതിയും അള്ളാഹു നൽകുകയും ഭൂമി അതെല്ലാം തുറന്നു കാട്ടുകയും ചെയ്യും. നാലാം വചനം ഓതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, അതിൻ്റെ അഥവാ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ വർത്തമാനങ്ങൾ എന്ന് വെച്ചാൽ ആണും പെണ്ണുമായ ഓരോ അടിയാനും അതിനു മീതെ വെച്ച് പ്രവർത്തിച്ചതിനെപ്പറ്റി അത് സാക്ഷി പറയലാകുന്നു. അതായത് ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്നത് ചെയ്തു എന്ന് പറയുക. ഇതാണതിൻ്റെ വർത്തമാനങ്ങൾ. അബൂദാവൂദ്, നസാഇ, തിർമിദി.
1: വചനം 6.
2: യൗമഇദിൻ, അന്ന്, യസ്ദുറു, പുറപ്പെട്ടു വരും, രംഗത്തു വരും, പുറപ്പെട്ടു പോകും, അന്നാസു, മനുഷ്യർ, അഷ്ടാറ്റൻ, ഭിന്ന സംഘങ്ങളായി, പല കൂട്ടങ്ങളായി, ലിയുറൗ, അവർക്കു കാട്ടിക്കൊടുക്കപ്പെടുവാൻ വേണ്ടി, അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ.
3: യൗമഇദിൻ യസ്ദുറു അന്നാസു അഷ്ടാതൻ ലിയുറൗ അഅ്മാലഹും.
2: അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്കു കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ ഭിന്ന സംഘങ്ങളായി രംഗത്തു വരുന്നതാണ്.
1: വചനം 7.
2: ഫമയ്യഅമൽ, അപ്പോൾ ആർ ചെയ്തിരുന്നുവോ, മിത്ഖാല ദറത്തിൻ, ഒരു അണുത്തൂക്കം, അണു അളവ്, ഖൈറൻ, നന്മ, നല്ലത്, ഗുണം, യറഹു, അവനതു കാണും.
3: فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ.
2: അപ്പോൾ ആർ ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
1: വചനം 8.
2: وَمَنْ يَعْمَلْ, ആർ പ്രവർത്തിച്ചിരുന്നുവോ, مِثْقَالَ ذَرَّةٍ, ഒരു അണുത്തൂക്കം, شَرًّا, തിന്മ, ദോഷം, ചീത്ത, يَرَهُ, അവൻ അതു കാണും.
3: وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ.
2: ആർ ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
0: സന്തുഷ്ടരായിക്കൊണ്ടും സന്താപപ്പെട്ടുകൊണ്ടും വെളുത്ത പ്രസന്ന മുഖത്തോടെയും കറുത്ത വിഷാദ മുഖത്തോടെയും വലതുപക്ഷക്കാരായും ഇടതുപക്ഷക്കാരായും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരായും അവയെ നിഷേധിച്ചവരായും അങ്ങനെ പല തരക്കാരും സ്വഭാവക്കാരുമായി ജനങ്ങളെല്ലാം ഖബറുകളിൽ നിന്ന് വിചാരണാ നിലയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോരുത്തൻ്റെയും സകല കർമ്മങ്ങളും ചെയ്തികളും അവിടെ തുറന്നു കാട്ടി ബോധ്യപ്പെടുത്തുന്നതാണ്. നിസാരമെന്ന് വെച്ച് ഒന്നും ഒഴിവാക്കപ്പെടുകയില്ല. ഒരണുവോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, ഒരണുവോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവന് കാണിച്ചു കൊടുക്കപ്പെടും. അതതിൻ്റെ ഫലം അതതിൻ്റെ ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ദറത്ത് എന്ന പദത്തിന് നന്നേ ചെറിയ ഉറുമ്പിൻ്റെ കാല്, അണു, ഓട്ടവെയിലിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ധൂളം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഏതായാലും അങ്ങേയറ്റം ചെറുതും നിസാരവുമായത് എന്നത്രേ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില വചനങ്ങൾ ഇവിടെ സ്മരിക്കുന്നത് സമയോചിതമായിരിക്കും. അവിടുന്ന് പറയുന്നു, ഒന്ന്, സദാചാരത്തിൽ അഥവാ സൽക്കർമ്മത്തിൽപ്പെട്ട യാതൊന്നിനെയും നീ അവഗണിക്കരുത്. വെള്ളം കുടിക്കുവാൻ വരുന്നവൻ്റെ പാത്രത്തിൽ നിന്റെ കൊട്ടക്കോരിയിൽ നിന്ന് അഥവാ നീ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതായാലും ശരി. അല്ലെങ്കിൽ നിന്റെ സഹോദരനെ പ്രസന്നവദനനായി അഭിമുഖീകരിക്കുക എന്നുള്ളതായാലും ശരി. ബുഖാരി. 2. സത്യവിശ്വാസിനികളാകുന്ന സമൂഹമേ, ആടിൻ്റെ ഒരു കുളമ്പാണുള്ളതെങ്കിലും ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ബുഖാരി. 3. ആയിഷ, നിസാരങ്ങളായ പാപങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. കാരണം അള്ളാഹുവിൽ നിന്നും അവയെ അന്വേഷിക്കുന്നതായ ഒരാളുണ്ട്. അഹമ്മദ്, നസാഇ, ഇബ്നു മാജ. 4. നിസാരമായി ഗണിക്കപ്പെടാവുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവ മനുഷ്യൻ്റെ മേൽ ഒരുമിച്ച് കൂടുകയും അങ്ങനെ അവ അവനെ നാശത്തിലകപ്പെടുത്തുകയും ചെയ്യും. അഹമ്മദ്, ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ, അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുമെന്ന വല്ലവരും ധരിച്ചേക്കാം. സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു യാതൊരു പ്രതിഫലവും നൽകുന്നതല്ലെന്നും അവരുടെ പ്രതിഫലം ഇഹത്തിൽ വച്ചു തന്നെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുക എന്നും സൂറത്ത് ഹൂദ് 15-16, സൂറത്തുൽ ഫുർഖാൻ 23 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
5: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
9: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
12: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബി അജ്മാഇൻ. സൂറത്തുൽ ഇൻസാൻ ആണ്, അതിലെ ഏതാനും ആയത്തുകൾ നോക്കാം. ഇന്നൽ അബ്റോറ, ഇന്ന നൂൻഷത്ത് നന്നായിട്ട് മണിക്കുക, മീൻ കസിൻ നൂൻസാക്കിനു ശേഷം കാഫ് ഇഖ്ഫാ, പിന്നെ അടുത്തായത് ഐനയ്യ ഷറബു തെൻവിന് ശേഷം യാ, നന്നായിട്ട് മണിക്കുക. ഇതാം ബെഗുന്ന, പിന്നെ യൂഫൂന ബിന്നതിരി, യൂഫൂന ബിന്നതിരി നൂൻഷത്ത് നന്നായിട്ട് മണിക്കുക. വയഖാഫൂന യൗമങ്കന തെൻവിന് ശേഷം കാഫ്, ഷർറുഹു മുസ്തഖീറ, വയുത്വഅമുന അത്വഅമ അല ഹബ്ബിഹി മിസ്കീനൻ വയതി മിസ്കീനൻ വ, തെൻവിന് ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന, പിന്നെ യതീമം വ, അതും വീണ്ടും അങ്ങനെ തന്നെ ഇദ്ഗാം ബിഗുന്ന. ഇന്നമാ നുത്വഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും, മിൻകും തെൻവിൻ നൂൻസാക്കിന് ശേഷം കാഫ്, അപ്പോൾ ഇഖ്ഫാ, പിന്നെ ജസാഅൻ മദ് മുത്തസിൽ, ജസാഅൻ വ തെൻവിന് ശേഷം വാവ്, അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഇന്നാ നഖാഫു നൂൻഷദ് നന്നായിട്ട് മണിക്കുക, മിർ റബ്ബിന ഇദ്ഗാം ബിലാഗുന്ന, യൗമൻ അബൂസൻ ഇൽഹാറാണ് തെൻവിന് ശേഷം ഐൻ, പിന്നെ അബൂസൻ ഇഖ്ഫാ, ഫവഖാഹുമുല്ലാഹു ഷർറ ദാലിക അൽയൗമി വലഖാഹും നദ്റത്തൻ, തെൻവിന് ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന, ജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ, ജന്നത്തൗവ തെന്നിന് ശേഷം വാവ്, നന്നായിട്ട് മണിക്ക. ഇദ്ഗാം ബിഗുന്ന. മുത്തക്കീന ഫീഹ അലൽ അറായിക്ക് മുദ് മുത്തസില് ലാ യറൗന ഫീഹ ശംസംവ തെന്നിന് ശേഷം വാവ്, നന്നായിട്ട് മണിക്ക. വദാനിയത്തൻ അലൈഹിം ളിലാലുഹ വദുല്ലിലത് ഖുതൂഫുഹ തദ്ലീല, ദാനിയത്തൻ അലൈഹിം തെന്നിന് ശേഷം അയിന് ഇൽഹാർ, വൈത്താഫു അലൈഹിം ബി, അവിടെ നന്നായിട്ട് മണിച്ചോതാം, അലേഹിംബി, പിന്നെ അനിയത്തേമ്മി തെൻവിന് ശേഷം മീമ്, നന്നായിട്ട് മണിക്കുക. മീം ഫില്ലത്തിൻ നൂൻസാക്കിന് ശേഷം ഫാ, അപ്പോൾ ഇഖ്ഫാ. വാക്വാ ബേങ്കാന തെൻവിന് ശേഷം കാഫ്, ഇഖ്ഫാ ക്വാ ബേങ്കാന ഇഖ്ഫാ, പിന്നെ ഖവാരീറ മീം ഫില്ലത്തിൻ വീണ്ടും ഇഖ്ഫാ, ഖദറുഹ തഖ്തീറ. വയുസ്ഖൗന ഫീഹ കഅസൻ കാന തെന്നുവിന് ശേഷം കാഫ്, ഇഖ്ഫാ. പിന്നെ ഐനയ്യ ഐനൻ ഫീഹ തെന്നുവിന് ശേഷം ഫാ, ഇഖ്ഫ തുസമ്മ സൽസബീല വയതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ വിൽദാനും തെന്നുവിന് ശേഷം മീമ് തെന്നുവിന് ശേഷം മീമ് അപ്പോൾ ഇദ്ഗാം ബിഗുന്ന ഹസിബത്ത് ഉം ലുഉലു അം മൻസൂറ ഉണ്ടങ്ങനെ തന്നെ തെന്നുവിന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന വൈദാർ ഐത്തഹും ഇദാർ ഐത്ത സമ്മർ ഐത്ത സമ്മ മീമ് ശബ്ദ് നന്നായിട്ട് മണിക്കുക നൈ മം വ തെന്നുവിന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന മുൽക്കൻ കബീറ ഇഖ്ഫ ആലിയഹും ثياب سندس خضر واستبرق خضر سندس الهار خاء تنوين شاشة خاء خضر و إدغام بغنى وحلو أصابر من في الله حلو أصابر مد منفصل من في الله نون ساكن شاشة فاء إخفاء شرابا طهورا تنوين شاشة طاء إخفاء نمكو ديوكا أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സമയം കഴിയാണ്, ബാക്കി നമുക്ക് അടുത്ത അതിൽ നോക്കാം. ഇൻഷാല്ലാ. വഖറു ദവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ. സൂറ ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000-ത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: റേഡിയോയിലിനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബക്കറയിലെ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. ഇന്ന് 51, 52, 53 ആയത്തുകളാണ് എടുക്കുന്നത്.

ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള സ്വാഭാവികമായിട്ടുള്ള അബദ്ധങ്ങളും. വഇദ് വാഇദ്ന ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ദ എന്നോ ദ എന്നോ ആവരുത്. വഇദ് വാഇദ്ന വഇസ് വാഇദ്ന അല്ല വഇദ് വാഇദ്ന വാഇദ്ന ഐന് ഐൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗത്തിലാണ്. വഇദ് വാഇദ്ന മൂസ അർബഈന മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മുൻഫസിൽ. അർബഈന ലൈലതൻ സുമ്മ അർബഈന ഐന് ശ്രദ്ധിക്കണം. ലൈലതൻ സുമ്മ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലൈലതൻ സുമ്മ അതുപോലെ സുമ്മ എന്നതിൽ ഫാഇൻ്റെ ഉച്ചാരണം ഒരിക്കലും സീനായിട്ട് വരരുത്, അത് അർത്ഥം മാറും. സുമ്മ സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ സുമ്മത്തഖദ്തുമുൽ സുമ്മത്തഖദ്തുമുൽ ഐജില ഐജില ജീമിനെ കലക്കല ചെയ്യണം. മിംബഅദി സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് ഖുർആനിൽ ഒരു ചെറിയ മീം കാണാൻ പറ്റും. മിംബഅദി മിൻബഅദി എന്ന് ഓതരുത്, മിംബഅദി. വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ ളാലിമൂൻ എന്നതിലെ ളാദ് ളാലിമൂൻ എന്ന രൂപത്തിലല്ല ഓതേണ്ടത്, ളാ ളാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ളാദ്. ളാലിമൂൻ എന്നാവരുത്, ളാലിമൂൻ. അടുത്ത ആയത്ത് ثم عفونا ثم ഇവിടെയും ث في ثو ثم ث ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ, എന്നാൽ ദാലിനേക്കാൾ കൂടുതലായിട്ട് അല്പം പുറത്താവണം, അതാണ് ثم ثم. സീനാവരുത്, അർത്ഥം മാറും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം. ثم عفونا عفونا തൊണ്ടയുടെ മധ്യഭാഗമാണ് അയന്, അഫൗന അല്ല അഫൗന. ثم عفونا عنكم നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. عنكم عنكم മീമുസാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് മുത്തമാസിലയിൻ. മുത്തമാസിലയിൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരമാണ്, അവിടെ ഇത് ചെയ്യണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഒരേ അക്ഷരമാണ് ഇത് മുത്തമാസിലയിൻ. മിംബഅദി ഇവിടെയും ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിംബഅദി മിം ബഅദി ദാലിക ദാലിക അല്ല ദാലിക ലഅല്ലകും തഷ്കുറൂൻ തഷ്കുറൂൻ ഷീനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തഷ്കുറൂൻ. വഇദ് ആതൈന ദാലിൻ്റെ ഉച്ചാരണം വഇസ് അല്ല വഇദ് വഇദ് ആതൈന മൂസൽ കിതാബ വൽ ഫുർഖാന വൽ ഫുർഖാന അല്ല വൽ ഫുർഖാ. തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് കഴിഞ്ഞ് ആണ് ഖാഫിൻ്റെ മഖ്റജ്, ചെറുനാക്കിൻ്റെ അടുത്തായിട്ട് ഖാ. അപ്പോൾ വൽ ഫുർഖാന വൽ ഫുർഖാന ലഅല്ലകും ലഅല്ലകും ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ലഅല്ലകും അല്ല ലഅല്ലകും തഹ്തദൂൻ ലഅല്ലകും തഹ്തദൂൻ. ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, തഹ്തദൂൻ എന്ന് ലഅല്ലകും തഹ്തദൂൻ ഇങ്ങനെ ഓതിപ്പോകരുത്, തഹ്തദൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ നോക്കൂ, 51 വഅൻതും ളാലിമൂന
അടുത്തത് തഷ്കുറൂന, പിന്നെ തെഹ്തദൂന, എല്ലാം ഫത്തഹാണല്ലോ. അപ്പോൾ നമ്മൾ നിർത്തുന്ന സമയത്ത് ളിമൂൻ സുക്കൂൻ, തഷ്കുറൂൻ സുക്കൂൻ, തെഹ്തദൂൻ സുക്കൂൻ, ഇങ്ങനെ സുക്കൂനിലാണ് നിർത്തുന്നത് കൊണ്ടാണ് അഥവാ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ വരുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതാണ് മദ്ദ് ആയതിൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 51, 52, 53 ആയത്തുകളാണ് ഉദ്ദേശിക്കൽപ്പിച്ചത്.
1: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: على مر الزمان تألقا وأضاء للدنيا طريقا.
1: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം.

0: ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു. അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

ആയി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി.

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: أعوذ بالله من الشيطان الرجيم.
2: وقال فرعون

0: ومن عمل صالحا من ذكر أو أنثى وهو مؤمن.
1: പീസ് റേഡിയോയിൽ അടുത്തതായി തെൻസീൽ. ഇന്ന് സൂറത്ത് ഹഷർ മുതൽ സൂറത്ത് ഖലം വരെയുള്ള വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: സബ്ബഹനില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر

الأعز منها الأذل. ولله العزة ولرسوله وللمؤمنين ولله العزة.

سلموا فذرني ومن يكذب بهذا الحديث سنستدرجهم

0: ശ്രോതാക്കൾ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹഷർ മുതൽ സൂറത്ത് ഖലം വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് തൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. സൂറ ആദിയാത്ത് 1 മുതൽ 11 വരെ.
3: അധ്യായം 100, സൂറത്തുൽ ആദിയാത്ത്, ഓടുന്നവ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: വൽ ആദിയാത്ത്, ഓടുന്നവ തന്നെയാണ്. ദബഹ, കിതച്ച്.
4: വൽആദിയാത്തി ദബഹ,
3: കിതച്ച് ശീഘ്രഗതിയിൽ ഓടുന്നവ തന്നെയാണ് സത്യം.
5: വചനം 2.
3: ഫൽമൂരിയാത്തി, അങ്ങനെ തീ കത്തിക്കുന്നവ, എന്നിട്ട് തീ കത്തിക്കുന്നവ. ഖദ്ഹ, കല്ല് ഉരസിയിട്ട്.
4: ഫൽമൂരിയാത്തി ഖദ്ഹ,
3: അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീ പറപ്പിക്കുന്നവ.
5: വചനം 3.
3: ഫൽമുഗീറാത്തി, അങ്ങനെ എന്നിട്ട് ആക്രമണം നടത്തുന്നവ. സുബ്ഹ, പ്രഭാതത്തിൽ.
4: ഫൽമുഗീറാത്തി സുബ്ഹ,
3: അങ്ങനെ പ്രഭാതത്തിൽ ചെന്ന് ആക്രമണം നടത്തുന്നവ.
5: വചനം 4.
3: ഫഅസറുന്നബിഹി, എന്നിട്ടു അതിൽ അവ ഇളക്കി വിട്ടു, കിളറിപ്പിച്ചു. നഖഅ, പൊടിപടലം. എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ പൊടിപടലം ഇളക്കി വിട്ടു.
5: വചനം 5.
3: ഫവസത്തുന, എന്നിട്ടു അങ്ങനെ അവ മധ്യത്തിൽ ചെന്നു. ബിഹി, അതിൽ. ജമ്അ, സംഘത്തിനു, കൂട്ടത്തിൽ.
4: ഫവസത്തുന ബിഹി ജമ്അ,
3: എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ ശത്രു സംഘത്തിനു നടുവിൽ പ്രവേശിച്ചു.
6: ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒത്തിണങ്ങിയ മുന്തിയതരം കുതിരകളെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു എന്ന് സാരം. അതിശീഘ്രം കിതച്ചു പാഞ്ഞുകൊണ്ട് ഓട്ടത്തിന്റെ ഊക്കും വേഗതയും നിമിത്തം കാലുകൾ കല്ലിൽ ഉരസി തീപ്പറപ്പിച്ചുകൊണ്ട് ശത്രുക്കൾ എഴുന്നേറ്റ് പുറത്തു വരും മുമ്പായി പ്രഭാതവേളയിൽ തന്നെ അവരുടെ താവളത്തിലെത്തി ആക്രമണം നടത്തിക്കൊണ്ട് അന്തരീക്ഷം പൊടിപടലത്താൽ മൂടുമാറ് ജാഗ്രതയിൽ ശത്രുമധ്യേ കടന്നുചെന്നു പടനടത്തുന്നവ എന്നിങ്ങനെയാണ് കുതിരകളുടെ ഗുണങ്ങളായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. യന്ത്രീകൃത യുദ്ധസാമഗ്രികൾ പ്രചാരത്തിൽ വരുന്നതുവരെ യുദ്ധരംഗങ്ങളിൽ കുതിരയ്ക്ക് വമ്പിച്ച സ്ഥാനമാണുണ്ടായിരുന്നത്. ധർമ്മസമരങ്ങൾക്ക് കുതിരകളെ സജ്ജമാക്കുന്നതിനും കുതിരപ്പയറ്റുകൾ പരിശീലിപ്പിക്കുന്നതിനും ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾക്കു വേണ്ടി നിങ്ങൾ കഴിയും പ്രകാരം ശക്തിയും കെട്ടിപ്പോഷിപ്പിച്ച കുതിരകളെയും നിങ്ങൾ തയ്യാറാക്കി വെക്കണമെന്നും അതുമൂലം അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭീതിപ്പെടുത്താമെന്നും സൂറത്തു അൻഫാൽ 60 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് സ്മരണീയമാകുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ വാഗ്ദാനത്തെ സത്യമാക്കിക്കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കുതിരയെ വല്ലവരും മുടക്കിവെച്ചാൽ അതിന് വയറു നിറക്കുന്നതും ദാഹം തീർക്കുന്നതും അതു കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതുമെല്ലാം തന്നെ ഖിയാമത്തു നാളിൽ അവരുടെ തുലാസിൽ ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി. അഥവാ അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റെ ചലനങ്ങൾക്കും അവർക്ക് പുണ്യം ലഭിക്കുമെന്നും അവയെല്ലാം അവരുടെ സൽക്കർമ്മങ്ങളായി ഗണിക്കപ്പെടുമെന്നും താൽപ്പര്യം. ഉത്തമ ഗുണങ്ങളോടുകൂടിയ കുതിരകളെ തയ്യാറാക്കി വെക്കുവാനുള്ള പ്രോത്സാഹനവും കുതിരകളുടെ ഉത്തമ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സൂചനയും ഈ സത്യവാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം. മനുഷ്യൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ഈ സത്യം മുഖേന അള്ളാഹു എടുത്തു കാട്ടുന്നത്. അള്ളാഹു പറയുന്നു,
2: വചനം 6,
3: ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ലിറബ്ബിഹി, അവന്റെ റബ്ബിനോട്, ലക്കനൂദ്, നന്ദികെട്ടവൻ തന്നെയാണ്.
4: ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലക്കനൂദ്,
3: നിശ്ചയമായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദികെട്ടവൻ തന്നെ.
2: വചനം 7,
3: വഇന്നഹു, നിശ്ചയമായും അവൻ, അലാദാലി, അതിന്റെ മേൽ, ലഷഹീദ്, സാക്ഷ്യം വഹിക്കുന്നവൻ തന്നെ.
4: വഇന്നഹു അലാദാലിക ലഷഹീദ്,
3: നിശ്ചയമായും അവൻ അതിനു സാക്ഷ്യം നൽകുന്നവനും തന്നെ.
2: വചനം 8,
3: വഇന്നഹു, നിശ്ചയമായും അവൻ, ലിഹുബ്ബിൽ ഖൈരി, നല്ലതിനോടുള്ള സ്നേഹത്തിൽ, ലഷദീദ്, കഠിനമായവൻ തന്നെ.
4: വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലഷദീദ്,
3: നിശ്ചയമായും അവൻ നല്ലതിനോട് അഥവാ ധനത്തോട് സ്നേഹത്തിൽ കാഠിന്യമുള്ളവനും തന്നെയാണ്.
6: മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി അവന് വേണ്ടുന്ന ആരോഗ്യം, ധനം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊടുത്ത് രക്ഷിച്ചു വളർത്തിപ്പോരുന്ന അവന്റെ രക്ഷിതാവാണല്ലോ അള്ളാഹു. അവനെക്കുറിച്ചുള്ള ബോധമോ ഭയപ്പാടോ ഇല്ലാതെ, അവന്റെ കൽപ്പനകൾ മാനിക്കാതെ, അവന്റെ മുമ്പിൽ തലകുനിക്കാതെ, അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൂറുമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ് മനുഷ്യൻ. അവൻ തന്നെ അതിന് സാക്ഷ്യവും വഹിക്കുന്നുണ്ട്. അവന്റെ സ്ഥിതിഗതികൾ, അവന്റെ വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയും അവന്റെ മനസ്സാക്ഷി പോലും അതിന് സാക്ഷിയാണ്. പരപ്രേരണകളും സ്ഥാപിത താൽപ്പര്യങ്ങളും ഒഴിച്ചു നിർത്തി അല്പനേരം അവനൊന്ന് മനസ്സ് തുറന്നു ചിന്തിച്ചു നോക്കിയാൽ അവന്റെ മനസ്സാക്ഷി തന്നെ അവനോടത് തുറന്നു പറയും. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം ഐഹിക സുഖ സൗകര്യങ്ങളിലാണ് അവന്റെ ശ്രദ്ധ അവൻ കേന്ദ്രീകരിക്കുന്നത്. ധനമാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായി എന്തു മാർഗവും അവൻ സ്വീകരിക്കും. കിട്ടിയതെല്ലാം സ്വായത്തമാക്കും. കയ്യിലണഞ്ഞത് ചിലവാക്കാൻ കൂട്ടാക്കുകയില്ല. അവിടെയും നന്ദികേടു തന്നെ. 7 വചനത്തിൽ വഇന്നഹു, നിശ്ചയമായും അവൻ എന്ന വാക്കിലെ സർവനാമം അഥവാ ലമീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മനുഷ്യനാണ് എന്ന നിലക്കാണ് മുകളിൽ നാം വിവരിച്ചത്. അള്ളാഹുവാണ് അതുകൊണ്ട് ഉദ്ദേശമെന്നും വരാം. ചില വ്യാഖ്യാതാക്കൾ ആ നിലക്കാണ് ആ വചനം വ്യാഖ്യാനിച്ചിരിക്കുന്നതും. മനുഷ്യന്റെ നന്ദികേടിന് അള്ളാഹു സാക്ഷിയാണ്. അഥവാ അവൻ അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അൽ ഖൈർ എന്നാൽ നല്ലത്, ഗുണം, ഉത്തമമായത് എന്നൊക്കെ വാക്കർത്ഥമാകുന്നു. ധനം ഒരു നല്ല വസ്തുവായി ഗണിക്കപ്പെടുന്നതുകൊണ്ട് ധനത്തെ അല്ലെങ്കിൽ ധനാധിക്യത്തെ ഉദ്ദേശിച്ചും ആ പദം ഉപയോഗിക്കാറുണ്ട്. സൂറത്തുൽ ബഖറ 180 ഈ അർത്ഥത്തിൽ ആ പദം അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ധനത്തെ മാത്രമല്ല, ഇഹത്തിൽ നന്നായി ഗണിക്കപ്പെടുന്ന എല്ലാറ്റിനെയും ഉദ്ദേശിച്ചാണ് അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെക്കുന്നതിലും അസാംഗത്യം കാണുന്നില്ല. ആ വചനത്തിന്റെ താൽപ്പര്യം അപ്പോഴും വ്യക്തമാണല്ലോ. അള്ളാഹു ആലം. നന്ദിയില്ലാത്ത മനുഷ്യനെ അള്ളാഹു താക്കീത് ചെയ്യുന്നു.
2: വചനം 9,
3: അഫലാ യഅലമു, എന്നാൽ അവൻ അറിയുന്നില്ലേ, അറിഞ്ഞുകൂടെ, ഇദാ ബുഅ്തിറ, ഇളക്കി മറിക്കപ്പെട്ടാൽ, പുറത്തെടുക്കപ്പെട്ടാൽ, മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത്.
4: അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ,
3: എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ചു പുറത്താക്കപ്പെട്ടാൽ.
2: വചനം 10,
3: വഹസ്സില, വരുത്തപ്പെടുകയും വെളിക്കു കൊണ്ടുവരപ്പെടുകയും, മാ ഫി സ്വദൂർ, നെഞ്ചുകളിലുള്ളത്, ഹൃദയങ്ങളിലുള്ളത്.
4: വഹുസ്സില മാ ഫി സ്വദൂർ,
3: നെഞ്ച് അഥവാ ഹൃദയങ്ങളിലുള്ളത് വെളിക്കു വരുത്തപ്പെടുകയും ചെയ്താൽ അഥവാ എന്തായിരിക്കും അപ്പോൾ അവന്റെ സ്ഥിതി.
2: വചനം 11,
3: ഇന്ന റബ്ബഹും, നിശ്ചയമായും അവരുടെ റബ്ബ്, ബിഹിം, അവരെപ്പറ്റി, യൗമ ഇദിൻ, ആ ദിവസം ല ഖബീർ സൂക്ഷ്മജ്ഞാനി തന്നെ.
4: ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ഖബീർ.
3: നിശ്ചയമായും അന്നത്തെ ദിവസം അവരെപ്പറ്റി അവരുടെ റബ്ബ് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ.
6: മരണപ്പെട്ടവരെല്ലാം ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ഓരോരുത്തന്റെയും ഹൃദയത്തിൽ ഒളിഞ്ഞുകിടപ്പുള്ള വിചാരവികാര രഹസ്യങ്ങളെല്ലാം വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ലേ? അവന്റെ ഒരൊറ്റ രഹസ്യവും അന്ന് വെളിക്ക് വരാതിരിക്കയില്ല. എല്ലാം അല്ലാഹു ശരിക്കും സൂക്ഷ്മമായും അറിയുന്നവനാണ്. ഇതവർ ഓർത്തുകൊള്ളട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ആദിയാത്ത് 1 മുതൽ 11 വരെ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
8: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
9: ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാത്ത്.

0: ഹറംബൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ, ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റത്തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത്, ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത്, ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആല ഇമ്രാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.

0: വിശുദ്ധ ഖുർആനിൻ്റെ ആഴത്തിലുള്ള പഠനം സാധാരണക്കാർക്ക് പോലും സാധ്യമാകുന്ന രൂപത്തിൽ പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു സഫാത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സൂറത്തു സ്വാഫാത്തിലെ 8-ാമത്തെ വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റഹ്മഹുള്ള അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന 4800-ാമത്തെ ദീർഘമായ ഹദീസ്, ആ ഹദീസിൽ ആകാശലോകത്ത് വച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അത് മനസ്സിലാക്കിയ അതറിഞ്ഞ മലായിക്കത്തുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കട്ടുകേൾക്കാൻ അവിടെ ജിന്നുകൾ, ഷെയ്ത്താൻമാർ പോകുമെന്നും അങ്ങനെ അവർ എറിഞ്ഞ് ആട്ടപ്പെടുമെന്നും ആ ഹദീസ് വ്യക്തമാക്കുന്നു. അതിൽ ചില സംസാരങ്ങൾ അവർക്ക് കിട്ടുകയും ആ കിട്ടിയ വാക്കിൽ സംസാരത്തിൽ 100 കളവുകൾ അവർ ചേർത്തുകയും ആ കളവുകൾ അവരുടെ കൂട്ടാളികൾക്ക് അഥവാ സാഹിറുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ സാഹിറുകൾ അത് തങ്ങളുടെ അനുയായികൾക്ക് പറഞ്ഞുകൊടുക്കും. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതുവർ പറയുന്നത് സത്യമാണല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാകുന്നു എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും. ഫലമാ ബുഇസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സീദത്തിൽ ഹറാസ ഫിസ്സമാ. ഈ ഹദീസും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ തിരുമേനി നിയോഗിക്കപ്പെട്ടപ്പോൾ ആകാശലോകത്ത് കാവൽക്കാർ വർദ്ധിച്ചു. ഫകാന ഷൈത്വാനു ഇദാ അറാദ ഷെയ്ത്താൻ വാർത്ത കട്ടുകേൾക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അത്ബഅഹു ഷിഹാബു സാഖിബ് തുളച്ചു കയറുന്ന തീജ്വാല അവനെ പിന്തുടർന്നു, എന്നിട്ട് അവൻ കരിച്ചു കളഞ്ഞു. ഫലയുംകിനു മിൻ ഇസ്തിറാഖി സംഇ, അങ്ങനെ വാർത്തകൾ കട്ടുകേൾക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. ഫശകൗ ഇലാ ഇബ്ലീസ്, അവരുടെ നേതാവായ ഇബ്ലീസിനോടവർ അത് പരാതിപ്പെട്ടു. വഖദ് ഹീല ബൈന ശയാത്വീനി വബൈന ഖബരി സമാ, പിശാചുക്കൾക്കും ആകാശ വർത്തമാനങ്ങൾക്കും ഇടയിൽ മറയിടപ്പെട്ടിരിക്കുന്നു. വ ഉർസിലത്ത് അലൈഹിമു ഷിഹാബ്, അങ്ങനെ അവർ കട്ടുകേൾക്കാൻ പോകുന്ന ആളുകൾക്ക് മേൽ അവർക്കു നേരെ തീജ്വാല അയക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പിശാചുക്കൾക്ക് മടങ്ങിവന്നു, അവരുടെ ആളുകളിലേക്ക് മടങ്ങിവന്നു. എന്നിട്ട് ഹീല ബൈനന വബൈന ഖബരി സമാഇ വ ഉർസിലത്ത് അലൈഹ അലൈന ഷുഹബ്, അവർ തമ്മ തമ്മിൽ പറയാണ് നമ്മൾക്കും ആകാശത്തിനുമിടക്ക് മറയിടപ്പെട്ടിരിക്കുന്നു. പാലു മാ ഹാല ബൈനക്കും വബൈന ഖബരി സമാ, അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറ ഇടപ്പെട്ടിരിക്കുന്നത്, നമ്മൾക്കും വാനലോകത്തുള്ള വർത്തമാനത്തിനുമിടയിൽ എന്താണ് മറയിടാൻ കാരണം, നിങ്ങളത് അന്വേഷിച്ചു പോകൂ. അങ്ങനെ അവർ അന്വേഷിച്ചു പോയി. എന്നിട്ട് അവർക്ക് ഫൻസ്വറഫ ഉലായിക്ക നഫറു അല്ലദീന തവജ്ജഹു നഹ്വ തിഹാമ, തിഹാമയുടെ നേരെ അവർ പോയി. അവിടെ എത്തി പ്രവാചകനടുക്കൽ, പ്രവാചകനുള്ള ആ സ്ഥലത്തവർ എത്തി. വഹുവ ബിനഖ്ല ആമിദൻ ഇലാ സൂഖി ഉക്കാൽ വഹുവ യുസല്ലി ബി അസ്ഹാബിഹി സ്വലാത്തൽ ഫജർ, പ്രവാചകൻ തിരുമേനി അവിടെ സ്വഹാബത്തുമൊത്ത് ഫജർ നമസ്കാരം നിർവഹിക്കുകയാണ്. ഫലമ്മാ സമിഉ അൽ ഖുർആന ഇസ്തമിഉല, പ്രവാചകന്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ അവർ അത് ശ്രദ്ധിച്ചു കേട്ടു. ഫഖാലു ഹാദാ വല്ലാഹി അല്ലദി ഹാല ബൈനകും വബൈന ഖബരി സമാ, അങ്ങനെ അവർ തമ്മിൽ പറയുകയാണ് ഇതാണ് നമുക്കും വാനലോകത്തെ വാർത്തക്കും ഇടയിൽ മറയിടാൻ കാരണം. ഫഹുനാലിക ഹീന റജഉ ഇലാ ഖൗമിഹിം മുൻദിരീൻ, എന്നിട്ടവർ

അവരുടെ സമൂഹത്തിലേക്ക് താക്കീതുകാരായിട്ട് പോയി. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4921 ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. എന്നിട്ട് സൂറത്തുൽ അഹ്ഖാഫിലെ വചനവും എടുത്തു കൊടുക്കുന്നത് കാണാം. അഥവാ ജിന്നുവർഗത്തിൽപ്പെട്ട ഖുർആൻ കേൾക്കാനിടയായ ആളുകൾ അതിൽ ആകൃഷ്ടരാവുകയും അതിലവർ വിശ്വസിക്കുകയും തങ്ങളുടെ സമൂഹത്തെ അവർ ഖുർആനിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ അഹ്ഖാഫിലെ 30 മുതൽ 32 വചനം വരെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ജിന്നിലും ആ വിഷയകമായ പരാമർശം കാണാൻ സാധിക്കും. 9 വചനത്തിൽ ദുഹൂറൻ വലഹും അദാബു വാസിബ്, ഈ വാനലോകത്തെ വർത്തമാനം കട്ടുകേൾക്കാൻ പോകുന്നവരെ എറിഞ്ഞ് ആട്ടപ്പെടുമെന്നാണല്ലോ 8 വചനത്തിൽ പറഞ്ഞത്. ലാ യസ്മഊന ഇലൽ മലഇൽ അഅലാ വയുഖദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും. ദുഹൂറൻ, ദുഹൂറൻ എന്ന് പറഞ്ഞാൽ അവർ ബഹിഷ്കൃതരായ രൂപത്തിൽ, ബഹിഷ്കരിക്കപ്പെട്ട രൂപത്തിൽ. വലഹും, അവർക്കുണ്ട് അദാബുൻ വാസിബ്, സ്ഥിരമായി കിട്ടുന്ന അല്ലെങ്കിൽ നിരന്തരമായ ശിക്ഷ അവർക്കുണ്ട്. ഐ ഇദാ അറാദു അൻ യസ്തരിഖു സംഅ റുമു ബിശ്ഹാബി സാഖിബി, അവർ വാനലോകത്തെ വർത്തമാനം കട്ടുകേൾക്കാൻ ചെന്നാൽ തുളച്ചു കയറുന്ന തീജ്വാല കൊണ്ടവർ എറിയപ്പെടും. ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷ അതാണ്. എന്നാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല. സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ അവർക്ക് കത്തിയാളുന്ന നരകശിക്ഷ നാം ഒരുക്കിവച്ചിരിക്കുന്നു, അഥവാ പരലോകത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ആ ശിക്ഷയെക്കുറിച്ചാണ് അദാബുൻ വാസിബ്, നിരന്തരമായി അഥവാ നിലനിൽക്കുന്ന ശിക്ഷ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. നിലനിൽക്കുന്ന ശിക്ഷ എന്നാണ് അദാബുൻ വാസിബുൻ എന്നതിന് ഭാഷയിൽ അർത്ഥം. വസ്വബ യസ്വിബു വുസൂബൻ, വസ്വബ എന്ന് പറഞ്ഞാൽ തുടർന്നു വന്നു, നീണ്ടുനിന്നു എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ വർത്തമാനകാല ക്രിയയാണ് യസ്വിബു, നീണ്ടുനിൽക്കുന്നു, തുടർന്നു വരുന്നു. അതിൻ്റെ ക്രിയാധാതുവാണ് വുസൂബൻ, നീണ്ടുനിൽക്കൽ അല്ലെങ്കിൽ തുടർന്നു വരൽ എന്നതൊക്കെ. അപ്പോ ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്, ദഹറ എന്ന് പറഞ്ഞാൽ ആട്ടിയോടിച്ചു എന്നാണ് അർത്ഥം. ദഹറ യദുഹുറു ദഹറൻ, ബഹിഷ്കരിച്ചു, അതേപോലെ തന്നെ ആട്ടിയോടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതെന്നാണ് ദുഹൂറൻ. ഈ തീജ്വാല കൊണ്ട് എറിയപ്പെടുന്നവർ, അവർ ആട്ടിയോടിക്കപ്പെടുകയാണ്, ബഹിഷ്കരിക്കപ്പെടുകയാണ്. വലഹും അദാബുൻ വാസിബ്, അവർക്ക് നിരന്തരമായ ശിക്ഷയുണ്ടാകും. അത് പരലോകത്തെ കാര്യമാണ് പറയുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അത് വിശദീകരിക്കുന്നിടത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷിഹാബ് എന്ന പദം, അതിൽ ഷിഹാബ് കൊണ്ട് ആട്ടി അകറ്റും അല്ലെങ്കിൽ എറിഞ്ഞാട്ടപ്പെടുമെന്ന് തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്. ഒരു തട്ടിയെടുക്കൽ, തട്ടിയെടുക്കുന്നവൻ ഒഴികെ, ഫഅത്ബഅഹു അവനെ പിന്തുടരും, ഷിഹാബുൻ സാഖിബ് തുളച്ചു കയറുന്ന തീജ്വാല. ഖതഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തട്ടിയെടുത്തു. ഖതഫ യഖ്തിഫു ഖതുഫൻ, ഖതിഫ യഖ്തഫു ഖതുഫതൻ. ഖതിഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു, തട്ടിയെടുത്തു. പിന്നെ അതുബ എന്ന് പറഞ്ഞാൽ പിന്തുടർത്തി. അങ്ങനെ വാനലോകത്തെ വർത്തമാനങ്ങൾ കട്ടുകേൾക്കുന്ന, അത് തട്ടിയെടുക്കുന്ന ആ ആളുകളെ, ആ പിശാചുക്കളെ പിന്തുടരും. ഷിഹാബുൻ, തീജ്വാല. സാഖിബുൻ, തുളച്ചു കയറുന്ന തീജ്വാല. ആ പദം
സാഖിബ് എന്ന പദം യഥാർത്ഥത്തിൽ സഖബ യസ്ഖുബു സഖബൻ, സഖബ എന്ന് പറഞ്ഞാൽ തുളച്ചു കയറി കയറി എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് സാഖിബ് എന്ന പദം വരുന്നത്. അഷിഹാബു ഹുവ അഷ്ഷഇലതു മിനന്നാരി അൽമൂഖദ, കത്തിക്കപ്പെടുന്ന തീയിൻ്റെ ജ്വാലക്കാണ് ഷിഹാബ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മനുഷ്യൻ പ്രവാചകനടുക്കിലേക്ക് വന്നപ്പോൾ, വലമ്മാ ജാഅഹു റജുലുൻ സഅലഹു അൻ ഇസ്മിഹി, ആ മനുഷ്യൻ്റെ പേര് ചോദിച്ചു പ്രവാചകൻ. ഖാല, അദ്ദേഹം പറഞ്ഞു ഷിഹാബ്, പേര് പറഞ്ഞു ഷിഹാബ് എന്നാണ്. ഹദീസിൽ കാണാം ഫഗയ്യറ ഇസ്മഹ, പ്രവാചകൻ തിരുമേനി ആ പേര് മാറ്റി. വഖാല ബൽ അൻത ഹിഷാം, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അല്ല നീ ഷിഹാബല്ല ഹിഷാമാകുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് എടുത്തുദ്ധരിക്കുന്നത് കാണാം. ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന മർത്തബയിലാണ് ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യം, അർത്ഥവത്തായ പേരുകളാണ് മക്കൾക്ക് നൽകേണ്ടത് എന്നതുകൂടി ആ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വചനം ഇല്ലാമൻ ഖതിഫൽ ഖതുഫത, ഒരു റാഞ്ചൽ റാഞ്ചുന്നവനൊഴികെ, ഒരു തട്ടിയെടുക്കൽ ഒരു കട്ടുകേൾക്കൽ കട്ടുകേൾക്കുന്നവനൊഴികെ, നേരത്തെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ മലക്കുകൾ പരസ്പരം സംസാരിക്കുന്ന വർത്തമാനം കട്ടുകേൾക്കാൻ ചെല്ലുന്നവരെ എറിഞ്ഞാട്ടപ്പെടും, ചിലപ്പോൾ വല്ലതുമൊക്കെ അവർക്ക് കിട്ടിയേക്കാം, അതാണ് ഇല്ലാമൻ ഖതിഫൽ ഖതുഫത എന്ന് പറയാൻ കാരണം. അങ്ങനെ കട്ടു കേൾക്കാൻ ചെന്ന് വല്ലതും കിട്ടിയാൽ തന്നെ അവന് തീജ്വാല പിന്തുടരും എന്ന് ആ വചനം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ലാ യസ്സമഊന ഇലൽ മലഇൽ അഅലാ വയുഖദഫൂന മിൻ കുല്ലി ജാനിബ് ഐ ലാ യസ്തതിഉ ശയാത്തീൻ അൻ തസ്ഇല ഇലൽ മലഇൽ അഅലാ, പിശാചുക്കൾക്ക് ഉന്നത സമൂഹത്തിലേക്ക്, അത്യുന്നത സമൂഹത്തിലേക്ക് അവർക്ക് അവരെ കേൾക്കാൻ, ആ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുകയില്ല. വഹിയ അസ്സമാവാത്തു വമൻ ഫീഹാ മിനൽ മലായിക്ക, അത്യുന്നത സമൂഹമെന്ന് പറഞ്ഞത് മലായിക്കത്തുകളെക്കുറിച്ചാകുന്നു, അതേപോലെ തന്നെ അവിടെയുള്ളവരെക്കുറിച്ചാകുന്നു. ഫത്തസ്തമിഉ ഇലൈഹിം ഇദാ തകല്ലമു ബിമാ യൂഹീഹില്ലാഹു തആല, അള്ളാഹ് വഹയ്യായി നൽകുന്ന കാര്യം അവർ തമ്മിൽ സംസാരിക്കും, അതവർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. മിൻ ഷർഇഹി വഖദ്രിഹി വയുർജമൂന ബിശുഹ്ബി മിൻ കുല്ലി ജിഹ, അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും, തീജ്വാലകളെക്കൊണ്ട് എറിഞ്ഞാട്ടപ്പെടും. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്തും ഇതെടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. തുടർന്ന് പതിനൊന്നാമത്തെ വചനം فَاسْتَفْتِهِمْ أَهُمْ أَشَدُّ خَلْقًا أَمْ مَنْ خَلَقْنَا إِنَّا خَلَقْنَاهُمْ إِنَّا خَلَقْنَاهُمْ مِنْ طِينِ اللَّازِبِ فَاسْتَفْتِهِمْ نبيه تانگل عبرود عبیبرایم آرائیوگا عبیبرایم چودکگا أَهُمْ عَبَرَانُو അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്. അമ്മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ചവരാണോ. ഇന്ന ഖലഖനാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൽ ലാസിബ്, പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഈ ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ മതവിധി തേടി എന്നൊരർത്ഥമുണ്ട്. സൂറത്തു നിസാഇൽ ആ പദം അള്ളാഹു പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. എന്നാൽ ഭാഷയിൽ അതിന് അഭിപ്രായം ചോദിച്ചു, കാര്യങ്ങൾ ആരാഞ്ഞു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇസ്തഖ്ബിറുഹും വസ്അൽഹും, മുഫസ്സിരീങ്ങൾ പറയുന്നു താങ്കൾ അവരോട് വർത്തമാനം ചോദിച്ചറിയുക, താങ്കൾ അവരോട് ചോദിക്കുക. അഹും അഷദ്ദു ഖൽഖൻ, അവരാണോ സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്. അമ്മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ചവരാണോ. ഫസയഖൂലൂന മൻ ഖലഖല്ലാഹു അഷദ്ദ്, അവർ പറയും അല്ലാഹ് സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാകുന്നു മനുഷ്യരെ അപേക്ഷിച്ച് ഏറ്റവും ശക്തരെന്ന്. ഏത് മനുഷ്യരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ചില ധിക്കാരികളൊഴികെ, ഖുർആൻ ചില ആളുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ,
പിശാചനെ കുറിച്ച് പറഞ്ഞു, അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ ത്വീൻ. മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിശാജ് പറയുകയാണ്, ഞാനാണ് അവനേക്കാൾ കേമൻ, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവനാകട്ടെ മണ്ണുകൊണ്ടും. അങ്ങനെ സൃഷ്ടിയുടെ കാര്യത്തിൽ അഹങ്കാരം നടിച്ചവനാകുന്നു പിശാജ്. അതേപോലെ തന്നെ ഫിറാവുനെക്കുറിച്ച് കാണാം സൂറത്തു സുഖ്റുഫിൽ.

0: അവൻ പറയുകയാണ് ഫിർഔൻ, അം അതല്ല അന ഖൈറും മിൻ ഹാദല്ലദി ഹുവ മഹീൻ, ഈ നിന്ദ്യനായിട്ടുള്ളവനേക്കാൾ ഉത്തമൻ ഞാനാകുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഫിറഔൻ ധിക്കാരപൂർവ്വം അങ്ങനെ സംസാരിച്ചത്. വലാ യകാദു യുബീൻ, കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയാത്ത ഇവനേക്കാൾ, നഊദു ബില്ലാ. അപ്പൊ അങ്ങനെ അഹങ്കരിച്ചവരെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യനേക്കാൾ അതിശക്തരായ സൃഷ്ടികൾ മറ്റു പലരുമുണ്ട് എന്നത് ഖുർആൻ വേറെയും ചില ഭാഗത്ത് എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തു നാസിആത്തിൽ കാണാം, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ, അഅൻതും നിങ്ങളാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്, അമിസ്സമാ അതല്ല ആകാശമാണോ, ബനാഹാ എന്നാൽ അവൻ അതിനെ പണിതിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയിൽ അഹങ്കരിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല, അർഹതയില്ല, ഒരു സൃഷ്ടിക്കും അതിന് അർഹതയില്ല എന്നത് ഇത്തരം വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഫസ്തഫ്തിഹിം, താങ്കൾ അവരുടെ അഭിപ്രായം ആരായുക, ഇസ്തഫ്താ അതാണ് ആ പദത്തിൻ്റെ രൂപം. ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ അഭിപ്രായം ആരാഞ്ഞു. പിന്നെ അഹും, അ എന്നത് ഇസ്തിഫ്ഹാമിൻ്റെ ഹർഫാണ്, ചോദിക്കാൻ വേണ്ടിയുള്ള പദമാണ്. അഹും അവരാണോ, അഷദ്ദു ഖൽഖൻ സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്, അമ്മൻ അതല്ല ഖലഖ്ന മൻ ഖലഖ്ന നാം സൃഷ്ടിച്ചവരാണോ, ഇന്ന ഖലഖ്നാഹും തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ത്വീനിൻ ലാസിബ്, ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്, ലസബ യൽസുബു ലുസൂബൻ, ലസബ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു പറ്റിപ്പിടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് ലാസിബ് എന്ന പദം വരുന്നത്. ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. അപ്പോ പശിമയുള്ള കളിമണ്ണിൽ നിന്ന് നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിയുടെ വളരെ ദുർബലമായ അവസ്ഥയെക്കുറിച്ചും അഹങ്കരിക്കാനുള്ള ഒരു വകയും മനുഷ്യർക്കില്ല എന്നതുകൂടിയും ഈ വചനത്തിലൂടെ വ്യക്തമാക്കി തരുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ വിനയമുള്ള ദാസന്മാരായി ജീവിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
1: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്ത് സ്വാഫാത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നാം ക്ലാസ് കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തു ഫുർഖാൻ 53 മുതൽ 77 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ റഹീം അൽ ഖാഷ്.
1: റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്. അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَال إِذْ غَم نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. ഇന്ന് കിഡ്സ് ടൈമിൽ നമ്മുടെ

0: മാഷാല്ല, പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഫജ്ർ പാരായ നിർവഹിച്ചത് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഹിയൽ ഹബീബത്തു വൽ മുഖ്താറു.
5: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്.
2: നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ?
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അല്ലാ അടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.
3: أعوذ بالله من الشيطان الرجيم.

0: ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث.
1: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അള്ളാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുറാൻ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു നജ്മ്, സൂറ മുജാദില എന്നീ അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

بسحر إلا آل لوط نجيناهم بسحر نعمة من عندنا كذلك نجزي من شكر.